ധ്യാഹ വസൂരഗ്നിർവസുശ്രവാ അച്ഛാനക്ഷിദ്യുമത്ത മഗ്നേരയിന്ദാഹ തന്വാശോതിഷ്ഠദീദിവസുംനായാനൂനമീമഹേ സഖിഭ്യഃ ഇതി സപ്ത

അദ്ദേഹത്തിന്റെ ഒരു കൃതി പഠിക്കുക എന്നുള്ളത് കുറെ കാലമായി പാലക്കാട് സിനിമയാ മിഷൻ ചെയ്തു പോരുന്നതാണ്. ഗുരുദേവൻ

0: സ്വമീമാംസ വൈശേഷികം തുടങ്ങി ഒട്ടേറെ ദർശനങ്ങളുടെ നാടാണ്. അവയെ അവലംബിച്ച് വൈദിക സംസ്കൃതിയിൽ നിന്ന് അനേകം പ്രസ്ഥാനങ്ങൾ പിന്നീട് രൂപാന്തരപ്പെടുന്നു. ചിന്തയിൽ നിന്ന് ഉളവാകുന്നത്, ഉരുത്തിരിഞ്ഞുളവാകുന്നത്, അനുഷ്ഠാനങ്ങളായി വികസിക്കുന്നതുമായ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയാണ് ഈ രാജ്യം. അന്നൊന്നും മനുഷ്യൻ ആനന്ദത്തിന് അവന്റെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ഇത്രയേറെ സ്വാധീനിച്ചിരുന്നില്ല. ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഖം ദുഃഖം ഇവയുടെ തലങ്ങൾ തുടങ്ങുന്നത് അന്നമയത്തിലല്ലെന്ന് അതിപ്രാചീനരായ ആളുകൾ തിരിച്ചറിയുന്നു. അന്നമയത്തിന് പ്രാധാന്യം നൽകുകയും മനുഷ്യസുഖത്തിന്റെ ഇതിവൃത്തം അന്നമയത്തോട് ബന്ധപ്പെടുത്തുകയും ചെയ്തത് പുരോഗമനത്തിന്റെ ഈ നാടുകളിലാണ്. പൗരാണികമായ വിഷയങ്ങൾ സുഖങ്ങൾക്ക് കാരണമാണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അടുത്ത കാലത്ത് മാത്രമാണ്. അതിന്റെ സ്വഭാവവും അതിന്റെ പഠനവും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് മറ്റൊന്നിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് വിഷമമുണ്ടാവും. വിഷയങ്ങളോ ഇന്ദ്രിയങ്ങളോ അവയെ ഉൾക്കൊള്ളുന്ന സ്ഥൂല ശരീരമെന്ന അന്നമയ കോശമോ ഏതാണ്ട് പ്രാണമയം പോലുമോ ഈ ആനന്ദ ഭൂമികയുടെ രംഗവേദിയല്ലെന്ന് വളരെ പ്രാചീനർ മനസ്സിലാക്കിയിരുന്നു. ഒരുവന്റെ ആനന്ദം അവൻ അനുഭവിക്കുന്ന ഭൗതിക സുഖം പോലും മനോമയം മുതലാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. നമുക്ക് അഞ്ചു കോശങ്ങളാണ് ഉള്ളത് പ്രാചീന ഭാഷയിൽ. ഞാനൊരു കാര്യം മറന്നുപോയി, നിങ്ങളിൽ പുതുമുഖങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ശങ്കയുണ്ടാവും. മനുഷ്യന് അഞ്ചു കോശങ്ങളാണുള്ളത്, അഞ്ചു ഉറകൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. നമ്മുടെ ആഹാരമൊക്കെ പചിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതുമായ ഈ ശരീരം അതിലെ സ്ഥൂലങ്ങളായ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഇവയടങ്ങുന്നതാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അതിനെ ചലിപ്പിക്കുന്നത് പ്രാണൻ, അപാനൻ, ധ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന അഞ്ച് വായുക്കൾ. മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, മൂത്രപുരീഷാദികളെ പുറത്തു തള്ളുന്ന അപാനൻ, ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 വീതം പ്രതിശാഖാനാഡികൾ അടങ്ങുന്ന ആ നാഡിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാന, പചിച്ച ആഹാരത്തെ സമാനമായി ഓരോ ഇന്ദ്രിയത്തിനും അവയവത്തിനും ഇണങ്ങുമാർ എത്തിച്ചു കൊടുക്കുന്ന സമാന, ഉദ്ഗാതാവായ ഉദാന, ഇവരുടേതായ ലോകമാണ് പ്രാണമയം. അതാണ് ജീവന്റെ ധർമ്മ സ്ഥലം. എന്നാൽ അവിടെയൊന്നും വികാരത്തിനോ വിചാരത്തിനോ സ്ഥാനമില്ല. വ്യക്തിയുടെ സ്ഥൂലമായി കാണാവുന്നതിനപ്പുറം വികാരത്തിന്റെയും വികാരത്തിന്റെയുമായ ഒരു വ്യക്തിത്വമുണ്ട്. കാണുവാനോ പരിചയപ്പെടാനോ ആവാത്ത
1: ആ വൈകാരിക വ്യക്തിത്വത്തിന്റെയും വൈചാരിക വ്യക്തിത്വത്തിന്റെയും തലങ്ങൾ ആവിർഭവിക്കുന്നത് മനസ്സ് മുതലാണ്. സങ്കല്പവും വികല്പവും ഉണ്ടാകുന്ന മനസ്സ്, ഇത് ഇന്നതാണ്, ഇത് ഇന്നതാകാം, ഇന്നതാണോ എന്ന് ശങ്കയുണ്ട്, ഇന്നതല്ല എന്നൊക്കെ വസ്തുക്കളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, സങ്കല്പിക്കുക വികൽപ്പിക്കുക ചെയ്യുന്ന സ്വഭാവമുള്ള മനസ്സും. ഇത് ഇന്നതാണെന്ന് നിശ്ചയിച്ചുറയ്ക്കുന്ന ബുദ്ധിയുണ്ട്. ഇതെന്റെയാണ്, എനിക്ക് സുഖമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അഹങ്കാരം. അതിൽ മനസ്സുമായി ബന്ധപ്പെടുന്ന കോശാന്തര വ്യാപാരത്തെ മനോമയ കോശം എന്ന് പ്രാചീനം പറയും. അനേക ജന്മസിദ്ധങ്ങളായ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും വൃദ്ധശ്രവനാണ് മനസ്സ്. ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിലുള്ളത്. അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും കണ്ടതൊക്കെ അതിനകത്തുണ്ട്. അങ്ങനൊരു മനസ്സിന്റെ ഉടമയാണ് ഞാനെന്നും, അങ്ങനെയുള്ള മനസ്സുള്ള ഒരാളോടാണ് ഞാൻ ഇടപെടുന്നതെന്നും അറിഞ്ഞിടപെട്ടിരുന്നു പഴമക്കാർ. വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അങ്ങനെയുള്ളൊരു മനസ്സാണ് എന്റെയെന്ന് അറിയാതെയാണ് ഇന്ന് പരിണതപ്രജ്ഞന്മാരെന്ന് നടിക്കുന്നവർ പോലും ജീവിക്കുന്നത്. ക്ഷണഭംഗുരമായ ശരീരത്തെ മാത്രം പഠിക്കുകയും പാരമ്പര്യ പ്രതിഷ്ഠിതമായ മനസ്സിനെ പഠിക്കാതിരിക്കുകയും അതിന്റെ സങ്കല്പങ്ങളും വികല്പങ്ങളും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നു ഇന്ന്. പ്രാചീനരങ്ങനെയല്ല. അതിൽ നിശ്ചയമുറയ്ക്കുന്ന ബുദ്ധിയെ വിജ്ഞാനമയ കോശത്തെ, മനോമയം വിജ്ഞാനമയം, എന്റെ നിശ്ചയങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഉറപ്പുകൾ, ഇവയൊക്കെ നോക്കിയാൽ ഇത് കാണാം. അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്, എനിക്ക് ഉറപ്പുള്ള ഒരു ലോകം. ഏത് വസ്തുവും എന്നിൽ ചേരുമ്പോൾ അതിന്റെ പ്രതിബിംബം എന്റെ ആനന്ദമയ കോശത്തിന്റെ ഭോഗവൃത്തിയിൽ വന്ദിച്ചാൽ സുഖമോ ദുഃഖമോ എനിക്കുണ്ടാവും. ഇതിനെ അവലംബിച്ച്, ഇത്രയും കാര്യങ്ങളെ അവലംബിച്ച്, മനോമയം മുതൽ ആനന്ദമയം വരെയുള്ള കോശങ്ങളെ അവലംബിച്ച് വിവിധ ദർശനങ്ങൾ വിവിധ അനുപാതങ്ങളിൽ അതിന്റെ പാരമ്പര്യങ്ങളിൽ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോർന്ന ഒരു ജീവിതക്രമം ഈ രാജ്യത്തുള്ളവർക്കുണ്ടായി. അവര് പ്രായേണ ദൃശ്യത്തിനും ഇന്ദ്രിയങ്ങൾക്കും അതുകൊണ്ട് അത്ര പ്രാധാന്യം കൊടുത്തില്ല. അവ രണ്ടും ആനന്ദത്തിന് ഉപാധിയല്ലെന്ന് അറിയുകയും ചെയ്തു. അതിലെ സിദ്ധാന്തങ്ങളെ ആകെ സമന്വയിപ്പിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളെ, വ്യത്യസ്തങ്ങളായ ദർശനങ്ങളെ സമന്വയിപ്പിച്ച് ആറ് ദർശനങ്ങളിൽ ഒതുക്കിയിരുന്നു. അതിന്റെ അവാന്തര വിഭൂതികളാണ് എല്ലാം. ആ ആറ് ദർശനങ്ങളെ സമന്വയിപ്പിക്കുവാൻ ആചാര്യന്മാർ ഒട്ടു വളരെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രാതസ്മരണീയരായ ഒരുപാട് പേരുണ്ട്. ഒരിക്കൽ അവൻ എത്തിച്ചേർത്തത് അദ്വൈത ഭൂമികയിലാണ്.
0: അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദി മഹത്വ മാത്രമാകും.
1: അറിവിനെ എടുത്താൽ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയുക എന്ന പ്രക്രിയ, ഇത് മൂന്ന് കുടങ്ങളാണ്.
0: അറിയുന്ന അറിവെല്ലാം അറിയുന്നവനിൽ നിലയം പ്രാപിക്കുക, അറിയുന്ന രീതി അറിയുന്നവനിൽ വിലയം പ്രാപിക്കുന്ന ഒരാദിമഹത്തിനെ കുറിച്ച്
1: നാരായണ ഗുരുദേവൻ തന്നെ ആത്മോപദേശ പ്രയോഗത്തിൽ പറയുന്നുണ്ട്. അത് അദ്വൈതത്തിന്റെ ആ ഭൂമികയും അതിന്റെ പാരമ്പര്യവുമാണ്. അത് സാധാരണ ആളുകൾക്ക് കിട്ടില്ല എന്ന് പറയാനും അദ്ദേഹം മറന്നില്ല. സാധാരണക്കാർക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത്, സാധാരണ കഴിഞ്ഞ് ഒരു കോമയാണ്, സാധാരണമായി ലഭിക്കില്ല എന്നിടുക. കാരണം ത്രിപുടി മുടിഞ്ഞ് ആണ് ആ അനുഭൂതി എത്തുന്നത്. മൂന്ന് കുടങ്ങൾ ഇല്ലാതായി, ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിച്ചു കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടയണം. ആ ഗുരുദേവൻ അദ്വൈത സമീക്ഷയിൽ നിന്നുകൊണ്ട് അനേക പഠനങ്ങൾ, ശിഷ്യന്മാരോടുള്ള വാത്സല്യ നിമിത്തം നടത്തുകയും അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ അദ്വൈത ഭൂമിക വളർന്നു വന്നത് ശൈവാഗമങ്ങളോട് ചേർന്നാണ്. ഗുരുദേവനും ആ ശൈവ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയായിരുന്നുകൊണ്ട് ശൈവ സ്തുതിപരങ്ങളായ കീർത്തനങ്ങളും രചിച്ചു. വൈദിക മന്ത്രങ്ങളിൽ അതീവ വിശിഷ്ടമാണ് ശിവപഞ്ചാക്ഷരം. അതില് ശംഭുവായിരിക്കുന്ന ശിവനെ മുൻനിർത്തിയാണ് ആ മന്ത്രം. ഗുരുദേവന്റെ ഈ കൃതിയും ശൈവപരമാണ്, സദാശിവ ദർശനം. സദാശിവമായിരിക്കുന്ന ആ ബോധത്തെ ശിവം മംഗളം, കേവലമായ ഒരു ബോധം മാത്രമേ ശിവമായുള്ളൂ. ഏതെങ്കിലും ദൃശ്യവുമായി അതൊന്ന് ചേർന്നാൽ അമംഗളമായി. എന്തിലും അറിവ് എന്ന് മാത്രം ഒരാൾ കണ്ടാൽ വിലീനമായ ചക്തി ഊർജപ്രസരം പോലെ ത്രസിച്ച് വിഷയങ്ങളായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ ശിവമാണ്. മംഗളകാരകനായ ആ ശിവനെ, സദാശിവമായിരിക്കുന്നതിനെ ഗുരുദേവൻ കാണിച്ചു തരുന്നതാണ് ഈ കൃതി. ഭാരതീയ പാരമ്പര്യത്തില് അത്തരം ആചാര്യന്മാർക്ക് ജനിമരണങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല. സാമ്പ്രദായികമായ മര്യാദ അതാണ്. ഇന്നിടത്ത് ജനിച്ചു, ഇന്നതുപോലെ വളർന്നു എന്നൊക്കെ പറയുന്നത് ആ ദർശനം ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അവരേത് ദേശക്കാരാണ്, ആ ദേശത്തിനൊരു അഭിമാനം ഉണ്ടാകാനാണ്. ആ അഭിമാനം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ദർശനം പഠിക്കില്ല. അവര് ജനിച്ച ദേശം, അവരെ വളർത്തിയ അച്ഛനമ്മമാർ ഒക്കെ ആ ദർശനം കൊണ്ട് ഭാഗ്യവാന്മാരാണ്. അതിനോട് മമത പുലർത്തി ആ ചരിത്രം പഠിക്കുന്നത് ഭാരതീയമല്ല, സമറ്റിക് രീതിയാണ്. അതുകൊണ്ടാണ് പൂർവന്മാരുടെ ചരിത്രമൊന്നും നമുക്ക് കിട്ടാതെ പോയത്. ചരിത്രം പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ദർശനങ്ങൾ നമുക്ക് അന്യമാവുകയും ചെയ്തു. അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവനെ നമുക്ക് സദാശിവ രൂപത്തിൽ ഈ ദർശനത്തിൽ കാണാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയുടെ ബോധമാണ് അയാളുടെ ദർശനം. ഗുരുദേവൻ കാണുന്ന സദാശിവൻ അദ്ദേഹം തന്നെയാണ്. അതിന്റെ മേൽ നാടിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ കാര്യങ്ങൾ തീർക്കുന്നത് നമ്മുടെ ലാഭത്തിന് മാത്രമാണ്. അതാകട്ടെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സവുമാണ്. ആ കൃത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നമുക്ക് ആവശ്യമുള്ളതുമല്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, അദ്ദേഹം അവതരിപ്പിക്കുന്ന ദർശനം കേവലമാണ്. അതിന്റെ ഒരു മാധുര്യം നുകരാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഗുരുവിനെ മറക്കാനാവില്ല. ലളിത കോമളങ്ങളായ അന്നത്തെ, ഇന്നീ പദങ്ങൾ ലളിത കോമളങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്മതമാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് നിങ്ങൾക്ക് മലയാളം അറിയില്ലാത്ത കാലമാണ്. മലയാള ഭാഷയിലെ പദങ്ങളൊന്നും തന്നെ മലയാളിക്ക് അറിയാൻ വയ്യാത്ത വിധം അവന്റെ ഭാഷയെ പത്രങ്ങൾ വികലമാക്കിയ ഒരു കാലത്താണ് നമ്മളിത് വായിക്കുന്നത്. അതുകൊണ്ടുള്ള വൈകല്യങ്ങൾ വളരെയാണ്. പ്രഹാരം എന്ന പദത്തിന് അടിയെന്നാണ് അർത്ഥം. പ്രഹരം എന്ന പദത്തിന് യാമം എന്നാണ് അർത്ഥം. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിക്കുക പ്രഹരിച്ചു എന്ന് വായിക്കുമ്പോൾ, പ്രഹരം എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന അടി എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളിലൂടെ മാതാവിന്റെയും പിതാവിന്റെയും സംസ്കാരത്തിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്നത് ആ ഭാഷ, പറഞ്ഞു ശീലിക്കുന്നതല്ല. എന്റെ അബോധത്തിൽ കിടക്കുന്ന ഭാഷ ഒരർത്ഥത്തിലും, ബോധത്തിൽ ഞാൻ പഠിച്ചെടുക്കുന്ന ഭാഷ വേറൊരർത്ഥത്തിലുമാകുമ്പോൾ എന്റെ മസ്തിഷ്കം, എന്റെ ശാരീരിക സ്ഥിതികളൊക്കെ രോഗാതുരമാവുക സ്വാഭാവികമാണ്. ഭാഷ അനുഭവമായി തീരുന്നത് ലിംഗങ്ങളെ കൊണ്ടാണ്. ഓരോ പദവും മനസ്സുമായി ചേർന്നാൽ ഒരു ലോകം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. വാക്കും മനസ്സും ഇണചേർന്ന് പ്രപഞ്ചമുണ്ടാകുന്നു. പുത്ര, അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു. ബൃഹദാരണ്യകം ഭാഷയെ കുറിച്ചുള്ള പ്രാചീനന്റെ കൽപ്പന ഇതാണ്. അമ്മ ഒരു വാക്ക് പറയുമ്പോൾ, അത് കുഞ്ഞ് കേൾക്കുമ്പോൾ, അവന്റെ പൂർവ സംസ്കാരത്തിൽ നിന്ന് ആ ശബ്ദാസൃതമായൊരു ലോകം ഉണർന്നു വരും. അല്പം കഴിയുമ്പോൾ അവനിലുണ്ടായ ലോകത്തിനകത്ത് അവനിരിക്കും. അവനിലുണ്ടായ ലോകത്തിനുള്ളിൽ അവനിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്.
0: ലോകം ഉണ്ടാകുന്നത് അവന്. ആ ലോകം സൂക്ഷ്മമാകയാൽ സ്ഥൂലമായ അവൻ അതിനകത്തിരിക്കുന്നു. ഇത് ഭാഷയുടെ വലിയൊരു ചാതുര്യമാണ്. അങ്ങനെ സംസ്കാരമായി തീർന്ന ഭാഷ, ആ പദത്തിന് വേറൊരർത്ഥം ആധുനികമായി പഠിക്കുമ്പോൾ സ്വപ്നത്തിലെ പദവും ലോകവും ജാഗ്രത്തിലെ പദവും ലോകവും വ്യത്യസ്തമായി തീർന്നാൽ അവൻ അവനെ നിഷേധിക്കുന്നവനും ജീവിക്കാൻ പറ്റാത്തവനുമായി. ഇത് ഭാഷാശാസ്ത്രത്തിന്റെ പൊരുളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആധുനിക ഭാഷാ പഠനങ്ങൾ ഈ മനഃശാസ്ത്ര സത്യം അറിഞ്ഞിട്ടല്ല. അതിന്റെ വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇതിനകത്തെ ഭാഷ മലയാളമാണ്. നിങ്ങൾ പറയുന്നത് പലപ്പോഴും പുതിയ ഭാഷയാണ്, ഭാഷയുടെ വളർച്ചയാണെന്ന് പറഞ്ഞുകൂടാ. അത് കാര്യമായ ലിംഗങ്ങളെ നിങ്ങളുടെ മാതൃസങ്കല്പങ്ങൾക്കനുസൃതമായി തരുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് അതിന്ന് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുദേവന്റെ ഭാഷ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പോണം. ശ്ലോകം മുതൽ നോക്കാം, കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ചൊല്ലിത്തരാം, ചൊല്ലാം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയും അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെട്ടി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിലങ്ങു നിന്നുമി ഇന്നണങ്ങു ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം.
1: നല്ല മലയാളം ചൊല്ലാനത് വിഷമമാണെന്ന് ആലോചിച്ചു. നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ അത്ര ദൂരം പോയി നോക്കിയാൽ
0: മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിലങ്ങുമിന്നുമിന്ന് ഇണങ്ങൾ അങ്ങുമിങ്ങും എങ്ങുമില്ല നല്ല മംഗളം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണും എണ്ണമൊക്കെ ഈ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര കാര്യങ്ങൾ കാണുന്നുണ്ട്. അവയെടുത്തു നോക്കിയാൽ മണം മുതൽ ഗന്ധം മുതൽ, ഗന്ധം പൃഥ്വിയുടെ ഗുണമാണ്, അതുപോലെ തന്നെ രസം ജലത്തിന്റെ ഗുണമാണ്. അതിൽ ഗന്ധവും രസവും രൂപവും സ്പർശവും ശബ്ദവും പൃഥ്വിയുടെ ഗുണമാണെന്ന് പറയാം. സ്ഥൂലമായതുകൊണ്ട് മുഖ്യ ഗുണം ഗന്ധമാണ്. ജലത്തിന്റെ ഗുണമാണ് രസം, മുഖ്യ ഗുണം. ഗന്ധം ഒഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. തേജസ്സിന്റെ ഗുണമാണ് രൂപം, അത് മുഖ്യ ഗുണം. ഗന്ധവും രസവും ഒഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. വായുവിന്റെ ഗുണമാണ് സ്പർശം, അതിന് സ്പർശവും ശബ്ദവും ഗുണമാണ്. ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അപ്പോ ആകാശം, ആകാശ വായു, വായോ രഗ്നി, അഗ്നേ രാപ, അവയോ പൃഥ്വി, ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളാണ്. ആ അഞ്ച് ഭൂതങ്ങളെ അറിയുന്നത് ഗന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൊണ്ടാണ്. വിഷയം വിശേഷേണ ഷിഞ്ഞ്, ഷിഞ്ഞ് ബന്ധനെ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. വിശേഷേണ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. ആരെയാണ് വിഷയം ബന്ധിക്കുക? അതിനടുത്തിരിക്കുന്നവനെ. ഒരു വസ്തു കണ്ടു, ഒന്ന് നോക്കാം പിന്നെ നോക്കരുത്.
1: സെക്കൻഡ് ലുക്ക്. ബൈബിൾ അങ്ങനെ പറയും, ഇത് തിന്ന.
0: രണ്ടാമത് നോക്കിപ്പോയാൽ ആ കാഴ്ചയിൽ അവൻ വലിച്ചു. ഒരു ശബ്ദം കേവലമായി കേൾക്കാം, ശ്രദ്ധിച്ച് രണ്ടാമത് കേട്ടാൽ ആ ശബ്ദത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടു. ഒരു സ്പർശം ഒന്നുരുമ്പി പോകാം, അതിൽ ഉറച്ച് സ്പർശിച്ചാൽ അവൻ ആ സ്പർശത്തോട് ബന്ധിച്ചു. ഇനി അവൻ അറിവുണ്ടാവില്ല, ബന്ധനങ്ങളിലൊന്നും അറിയില്ല. അറിവ് അവനെ ബന്ധിച്ച വികാരം മാത്രമാണ് അവൻ അറിവ്. ആ വികാരത്തിന് വെളിയിൽ അതിനെ കണ്ട് അറിയണമെങ്കിൽ അവൻ സാക്ഷിയായിരിക്കണം, ബന്ധിക്കാതിരിക്കണം. ഇതാണ് പ്രാചീനരുടെ പഠനം. ആ പഠനത്തിൽ മണം തുടങ്ങി എണ്ണി ഗന്ധം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെ ഓരോന്നിനെയും വേറെ വേറെയായി മണ്ണിലെണ്ണും എണ്ണമൊക്കെ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ വേറിട്ട് വേറിട്ട് എണ്ണി എല്ലാം ചേർന്ന് അനുഭവവേദ്യമാകുന്ന വിഷയങ്ങൾ, പൃഥ്വിയായി, ജലമായി, അഗ്നിയായി, വായുവായി, ആകാശമായി അറിയുന്ന വിഷയങ്ങൾ അറ്റ് ഇല്ലാതായി, വിഷയങ്ങൾ അറ്റ് ഉൾക്കുരുന്നൊരുക്കി അന്തക്കരണത്തെ തവിപ്പിച്ച് വിഷയവാസന ഇല്ലാതായി അന്തക്കരണത്തെ തവിപ്പിച്ച് സമാധിയിൽ നെക്കി നക്കിടും ചുരുങ്ങി അനുഭവിക്കുന്ന ഗുണം നിറഞ്ഞ സത്വ രജ തമസ്സുകൾക്ക് കാരണമായ കോമളക്കുടത്തിൽ ആനന്ദ സ്വരൂപമായ ആനന്ദ സാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ അന്നും ഇന്നും ഒരിക്കലും അന്നും ഇന്നും ഒരിടത്തും ഒരിക്കലും ഒരിടത്തും നിണങ്ങളില്ല, കുരുതിയില്ല, ഹിംസയില്ല. അത് ആനന്ദമാണ്, അത് സദാശിവമാണ്. ഗുരുദേവൻ കടന്ന സദാശിവ ദർശനം ഒന്നാം ശ്ലോകപ്രകാരം ഇതാ, നിണമണിയാത്ത നിണ രക്തം എവിടെ ചെന്നാലും ഗുരുതിയുണ്ട്. മലയാളം ഗുരുതി, സംസ്കൃതം ഗുരുസി, സംസ്കൃതീകരിച്ച മലയാളം അങ്ങനെ പറയുന്ന ആവശ്യം. ഏതിലും ഹിംസയുണ്ട്.
2: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ചർച്ച തുടങ്ങിയാണ് ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം ബ്രഹ്മസൂത്രം. സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേക ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗ ശമദമാദി സാധന സമ്പത്ത് മുമുക്ഷുത്വം. അതിൽ ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം തിദക്ഷ ശ്രദ്ധ ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് വരുന്നത് സമാധാനം. സമാധാനം മനസ്സിനെ സമ്മിക്കായി ആധാനം ചെയ്യുക. സമാധാനം മനസ്സിന്റെ സമാധാനം മനസ്സിനെ ആത്മവസ്തുവിൽ ഉറപ്പിക്കാൻ ശീലിക്കുക, അതാണ് സമാധാനം. ഇവിടെ നിത്യാനിത്യ വസ്തു വിവേകമുള്ള ആളിന് നിത്യമായ ആത്മവസ്തുവിനെ കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമുണ്ട്. ആത്മാവ് എന്താണെന്നറിയാം. അതിന്റെ വിശേഷമായ അറിവിന് വേണ്ടിയാണ് അയാൾ ശ്രവണാദി സാധന ചെയ്യുന്നത്. അജ്ഞനല്ല, അതുകൊണ്ട് അയാൾക്ക് ഈ ആത്മവസ്തുവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയണം, എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. സാധാരണ നമ്മൾ പറയുന്ന സമാധാനം തന്നെ മനസ്സിൽ സംഘർഷം ഇല്ലാതിരിക്കുക, മനസ്സിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതും സാധകനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാരണം മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ അവിടെ ശ്രവണത്തിനും വിചാരത്തിനും ഒന്നുമുള്ള അവധാനത ഏകാഗ്രത മനസ്സിന് കിട്ടാവൂ. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയത്തില്ല. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കുന്നു. മനസ്സ് ശാന്തമാകുക എന്ന് വെച്ചാൽ മനസ്സിനെ ക്ഷുബ്ധമാക്കുന്നത് വിക്ഷിപ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവന്റെ വാസന പ്രധാനമായിട്ട്, അത് മനസ്സിനെ ക്ഷുബ്ധമാക്കും. അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും. കാരണം അറിയാൻ പറ്റത്തില്ല, മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവിടെയാണ് വാസനയുടെ പ്രവർത്തനം. ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും. അതാണ് സാഹചര്യം, ചുറ്റുപാടുകൾ, ശത്രുക്കൾ. ഒരാൾ നമ്മൾ ശത്രുവായി സങ്കല്പിക്കുന്നു, അയാളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അനിഷ്ടമായി തോന്നുന്നു, പ്രതികൂലമായി തോന്നുന്നു, മനസ്സ് അതിനോട് പ്രതികരിക്കും, പ്രതിരോധിക്കും. അപ്പോൾ മനസ്സ് ക്ഷുബ്ധമാകും. പ്രതികൂല ചിന്തകൾ കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനസ്സ് ക്ഷുബ്ധമാകുന്നു. ഇത് ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു, അതായത് അറിയുന്ന കാരണങ്ങൾ. കാരണങ്ങൾ നമുക്കറിയാം. അജ്ഞാതമായി മനസ്സ് അസ്വസ്ഥമാകുന്നത് നമ്മുടെ വാസന കൊണ്ട്. ഈ രണ്ടു തരത്തിലും മനസ്സ് അസ്വസ്ഥ

അസ്വസ്ഥമായിരിക്കും. അത് ആശ്രമത്തിലായാലും ശരി പുറത്തായാലും ശരി മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത്തരം മനസ്സുകൾ സ്വയം അസ്വസ്ഥമാകും, തന്റെ ചുറ്റുപാടും അസ്വസ്ഥതകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിനും അസ്വസ്ഥത എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ഷിപ്ത വിക്ഷിപ്ത മനസ്സുകളുടെ തന്നെ ഒരു സ്വഭാവമാണ്. അസ്വസ്ഥമായ മനസ്സിന്റെ അടുത്ത് ചെന്നാൽ സാധാരണ മനസ്സിനും അസ്വസ്ഥത പകരും. ഒരു പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതും മനസ്സിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. അതിനെ ഈ പറയുന്ന സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ പ്രയത്നം ആവശ്യമാണ്. ഈശ്വരകൃപ, ഗുരുകൃപ ഒക്കെ ഉണ്ടെങ്കിൽ ആ മനസ്സിന് ഏകാഗ്ര നിരുദ്ധാവസ്ഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. പരിശ്രമിച്ചാൽ അത് നടക്കും, ഈശ്വരകൃപ കൊണ്ട് നടക്കും. പരിശ്രമം കൊണ്ട് മാത്രം നടക്കുമെന്ന് പറയാനും പറ്റില്ല. ഈശ്വരകൃപയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാലേ അതും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പരിശ്രമം ആവശ്യമാണ് കാണും. അതുകൊണ്ടാണ് പരിശ്രമം കൊണ്ട് നടക്കുമെന്ന് പറയുന്നത്. കേവലമായ പരിശ്രമം കൊണ്ട് നടക്കത്തില്ല, ഈശ്വരാനുഗ്രഹത്തോടുകൂടിയോ ഗുരുകൃപയോടുകൂടിയോ പരിശ്രമം കൊണ്ട് നടക്കും. അവിടെയാണ് കർമ്മയോഗത്തിന്റെയും മറ്റും മനസ്സസ്വസ്ഥമാകുന്നത് ഈ വാസനകളുണ്ട്. പ്രധാനമായിട്ടും കർമ്മവാസനകൾ, പിന്നെ രാഗദ്വേഷാദി മനസ്സിന്റെ ദോഷം, അതിന്റെ ആധിക്യം കൊണ്ട് എല്ലാം മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പൊ ആ മനസ്സിനെ സ്വസ്ഥമാക്കണം. സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപായങ്ങൾ, മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് ഭക്തി, മറ്റൊരു ഉപായമാണ് യോഗം, കർമ്മയോഗം, മറ്റൊന്നാണ് യോഗ പരിശീലനം, അഷ്ടാംഗ യോഗ പരിശീലനം. ഇതെല്ലാം മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപാധിയാണ്. ഭക്തിയിലൂടെ മനസ്സ് സ്വസ്ഥമാകുന്നത് മനസ്സ് നിർമ്മലമാകും. വാസനകളുണ്ട് മനസ്സ് ഘോര രൂപത്തിലിരിക്കുകയാണ്, മനസ്സ് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ കട്ടിയായിരിക്കുന്ന മനസ്സ് ആർദ്രമാകുമ്പോൾ, ഭക്തി മനസ്സിന്റെ ഏറ്റവും വൈകാരികമായ ഭാവം, ഏറ്റവും വൈകാരികമായ ഭാവമാണ് ഭക്തി. ഭക്തിയിലൂടെ മനസ്സ് ആർദ്രമാകും. ആർദ്രമാകുമ്പോൾ ആർദ്രമാകുന്ന മനസ്സ്, മനസ്സ് ആർദ്രമാകുന്നതിന് സത്വഗുണത്തിന്റെ ആധിക്യം ഉണ്ടാകണം. സ്വച്ഛത, ആർദ്രത, പ്രകാശം ഇതെല്ലാം സത്വകാര്യമാണ്. മനസ്സ് ആർദ്രമാകുമ്പോൾ അവിടെ സത്വത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകും, രജസും തമസും കുറയുന്നു. ഭക്തിയുടെ ഭാവത്തിൽ പ്രകടമാകുന്ന സത്വഗുണമാണ്, സത്വഗുണത്തിന്റെ ഉത്കർഷം ഉണ്ടാകുന്നു. സാത്വിക അഭിവൃദ്ധി അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അത് മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് നിർമ്മലമാകുന്നു. ആ രീതിയിൽ ഭക്തി സാധനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. അതുപോലെ യോഗ കർമ്മയോഗത്തിലൂടെ, ഭക്തിയോഗത്തിൽ ഈശ്വരൻ അന്യനാണ്, അതിന്റെ ചരമ സാക്ഷാത്കാരത്തിലെ ഈശ്വരൻ അഭിന്നനാകുന്നുള്ളൂ. സാധനയിൽ ഈശ്വരൻ അന്യനാണ്. അന്യനായ ഈശ്വരന് ഉള്ള സമ്പൂർണ്ണ സമർപ്പണം, മനോവാക്കായ കർമ്മങ്ങളെ സമർപ്പിക്കും, പരിപൂർണമായ അഹന്ത ത്യാജ്യ ത്യാഗം, ഇതെല്ലാം ഭക്തിയിൽ, മനസ്സിന്റെ നിർമ്മലമായ ഭക്തിയിൽ സംഭവിക്കുന്നു. അവിടെ ഈശ്വരന് അന്യനാണെന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിലേ സമർപ്പണ ബുദ്ധി വരുത്തുന്നു. ഭക്തനോട് വാസ്തവത്തിൽ സർവം ബ്രഹ്മമെന്ന് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. വാസിഷ്ഠം എല്ലാം ബ്രഹ്മമെന്ന് പറയുന്ന കൃതിയാണ് വാസിഷ്ഠം. വാസിഷ്ഠത്തിൽ തന്നെ പറയുന്നു, അജ്ഞസ്യ അല്പപ്രബുദ്ധസ്യ സർവം ബ്രഹ്മേദിയോ വദേ മഹാനിരയജാലേഷു സതേന വിനിയോജിത. അജ്ഞസ്യ അജ്ഞൻ, അജ്ഞനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അജ്ഞനല്ല, മൂഢനല്ല. മൂഢൻ മൂർഖൻ എന്നെല്ലാം പറയും, അവനല്ല. പിന്നെയോ അല്പപ്രബുദ്ധസ്യ, അല്പജ്ഞാനമുണ്ട്, അല്പജ്ഞാനമുള്ള അജ്ഞൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഭക്തൻ എന്ന് പറയാം. നമുക്ക് ദർശനങ്ങളെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. ഈശ്വരനെ ഭജിക്കാനുള്ള ഈശ്വരബോധമുണ്ട്. അങ്ങനെയുള്ളവനോട് സർവം ബ്രഹ്മേദിയോവതേ, ആരാണോ സർവവും ബ്രഹ്മമാണ്, നീയും ശ്രോതാവും ഞാനും ഭക്താവും ഈശ്വരനും പ്രപഞ്ചവും എല്ലാം ബ്രഹ്മമാണെന്ന് ആരാണോ പറയുന്നത്, മഹാനിരയജാലേഷു വലിയ നരകത്തിൽ, നിരയും നരകം, മഹാനിരയജാലേഷു സതേന വിനിയോജിത, വലിയ നരകത്തിലേക്ക് അവനെ തള്ളിയിടുകയാണ് ഈ ഉപദേശിക്കുന്നവൻ, ഈ കേൾക്കുന്നവനെ വലിയ നരകത്തിലേക്ക് തള്ളിയിടുകയാണെന്ന്. എന്തുകൊണ്ട്? അവൻ അല്പ പ്രബുദ്ധനാണ്. അപ്പോൾ അവനോട് സർവവും ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിഷ്ക്രിയത്വം വരും. അങ്ങനെയാണ് നരകത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് പറയാൻ കാരണം. അവൻ പിന്നെ സാധന, സാധ്യം, സാധകൻ ഈ ഭാവങ്ങളിൽ നിന്നെല്ലാം അവൻ അതിക്രമിക്കും. പിന്നീട് തനിക്കൊന്നും ചെയ്യാനില്ല, സ്വയം സംസിദ്ധനാകും. ഞാൻ സിദ്ധനായി കഴിഞ്ഞു, പൂർണ്ണനായി കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം സർവവും ബ്രഹ്മമായി. ഫലം എന്താണ്? അവൻ നരകത്തിലേക്ക് പോകും, അജ്ഞതയിലേക്ക്, അലസതയിലേക്ക്,

0: അവൻ പോകുന്നു, നശിച്ചു പോകും. നിഷ്ക്രിയത്വം വരുന്നതുകൊണ്ട് നശിച്ചു പോകും. അവന് പിന്നീട് സാധനയിലൊന്നും ശ്രദ്ധ വരത്തില്ല. പിന്നീട് തനിക്ക് അതൊന്നും ചെയ്യാനില്ല, എല്ലാം ബ്രഹ്മമായി, ഇനി തനിക്കൊന്നും നേടാനില്ല എന്നുള്ള ധാരണയിലൊന്നും നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള അല്പജ്ഞനായിരിക്കുന്ന ഒരു ഭക്തനോട് ബ്രഹ്മവാദം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്ന് സർവം ബ്രഹ്മമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു വാസിഷ്ഠൻ. ബ്രഹ്മത്തെക്കുറിച്ച് മാത്രം പറയുന്നു വാസിഷ്ഠൻ, രാമന് ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന ഞാന വാസിഷ്ഠൻ അതിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതിനുകൊണ്ട് ഇത് പറയുന്നത് ഇതാണ്. കാരണം അത് ശരിയായ രീതിയിൽ പറയുകയും ശരിയായ രീതിയിൽ ഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് വളരെ അപകടം ചെയ്യുന്നതാണ് ഈ തത്വചിന്തയും തത്വവിചാരവും തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്പജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഗുണഭക്തി ആണ്. ആ ഭക്തിയാണ് സാധനയുടെ ആദ്യപടി. അപ്പോൾ ആ ഭക്തിയിൽ നിന്നുകൊണ്ട് അയാൾ പരിശ്രമിക്കണം. ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണ ഒരാൾ, അയാൾക്കൊരു വേരിൽ പിടികിട്ടി, കിണറിലേക്ക് വളർന്നിറങ്ങി ഒരു വേരിൽ പിടികിട്ടി, അത് കിടന്ന് അയാൾ നിലവിളിക്കുമ്പോൾ മേളിൽ നിന്നൊരാൾ ഒരു കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടാം. അപ്പോൾ ആ കയറിലേക്ക് പിടിക്കണം, അയാൾക്ക് കിട്ടിയിരിക്കുന്ന പിടി പിടിയും വേണം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വേരിലുള്ള പിടി വിട്ടതിന് ശേഷം കയറി പിടിക്കാൻ പോയാൽ കണ്ടിട്ടില്ലാവും. ഇത് രണ്ടും ഒരേ സമയം നടക്കണം. വേരിൽ നിന്ന് പതുക്കെ കൈ പിടിയും വേണം, മേളിൽ നിന്ന് വരുന്ന കയറിൽ പിടിയും മുറുകയും വേണം. എന്നാലേ രക്ഷപ്പെടാൻ പറ്റും, ഇല്ലെങ്കിൽ അപകടമാവും. അല്പജ്ഞൻ അർദ്ധപ്രബുദ്ധൻ എന്ന് പറയുന്ന ആള് അയാളുടെ ഉയർച്ചയെന്ന് പറയുന്നത് ഇതുപോലെ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. തന്റെ പിടി പൂർണ്ണമായും വിട്ടിട്ട് മറ്റേ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ പിടി കിട്ടത്തില്ല. ഇതിൽ തന്നെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ക്രമേണ ആ പിടി ദുർബലമാകും, അയാൾ കിണറ്റിലേക്ക് പോകും. അപ്പൊ എന്തായാലും ഈ പിടി വിട്ട് അടുത്ത കയറിലേക്ക് പിടിക്കണം. വിവേകത്തിന്റെ മാർഗത്തിലേക്ക് അയാൾ സഞ്ചരിക്കണമെന്നാണ്. പക്ഷെ അത് ക്രമേണേ പറ്റൂ. അത് ക്രമികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് അയാൾ സാധനാ മാർഗത്തിൽ നിന്നിടത്ത് നിന്ന് ഉയരണം. ഉയർന്നാൽ മാത്രമേ അതിന് ഇതിലുള്ള പിടി ക്രമേണ വിടണം. വിടുക എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുകയല്ല, നേടാനേ ഉള്ളൂ, ഉയർന്നു പോവുകയാണ്. ഈ ഭക്തി ഞാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ദേഹഭാവേന ദാസോഹം ആത്മഭാവേന തുമേവഹി. ഇതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ഹനുമാൻ രാമനോട് പറയുന്നതാണ്, ദേഹഭാവത്തെ ചിന്തിക്കുമ്പോൾ ഞാൻ നിന്റെ ദാസനം. ഇതാണ് ദ്വൈതം. ദേഹഭാവം വരുമ്പോൾ നീ വേറെ, ഞാൻ വേറെ, ഞാൻ നിന്റെ ദാസൻ, നീ ഭഗവാൻ, ഞാൻ ഭക്തൻ. പക്ഷേ ആത്മഭാവേന, ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോഴോ നീ തന്നെ, തുമേവഹി, ഞാൻ നീ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവിടെ ഭൃത്യനും യജമാനുമില്ല, ദാസനും സ്വാമിയും ഇല്ല. അവിടെ ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ വ്യത്യാസമില്ല. ഇത്രയുള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ആ വ്യത്യാസം, അതായത് ഗുണഭക്തിയും തത്വവിചാരവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്ന് ദേഹഭാവത്തിൽ തുടങ്ങുന്നു, മറ്റൊന്ന് ആത്മഭാവത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് ഭാവവും തമ്മിലുള്ള വ്യത്യാസം വിചാരത്തിന്റെ വ്യത്യാസമാണ്, വിവേകത്തിന്റെ വ്യത്യാസമാണ്. തന്റെ അന്ധകരണത്തിന്റെ സാത്വികമായ ഭാവം, സത്വ ഗുണത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയും, സത്വ സഞ്ജായതേ ജ്ഞാനം. സത്വഗുണത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അയാളുടെ ഉള്ളിൽ വിവേകം, ജ്ഞാനം ഉണ്ടാവും. ഗീതയിൽ പറയുന്നതാണ്, സത്വം വൃദ്ധിപ്പെടുമ്പോൾ ജ്ഞാനം ഉണ്ടാവും. എങ്ങനെയുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും. ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായ ഈശ്വര ബോധം സത്വത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാവും. ആ സത്വം തന്നെയാണ് ഭക്തിക്കും കാരണമായിരിക്കുന്നത്. മനസ്സ് വിക്ഷിപ്തമാകുന്നത്, അസ്വസ്ഥമാകുന്നത് രജോഗുണത്തിന്റെ കാര്യമാണ്. വിക്ഷേപമായ മനസ്സ് എന്ന് പറയുന്നത് അത് രജോഗുണത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സ് വിക്ഷിപ്തമാകുന്നത്, മനസ്സ് നിർമ്മലമാകുന്നത്, മനസ്സിൽ ഭക്തിഭാവം വരുന്നത് സത്വഗുണത്തിന്റെ കാര്യമാണ്. ആ സത്വത്തിന്റെ ആധിക്യം കൊണ്ട് മനസ്സിൽ വിവേകം ഉണ്ടാകുന്നു. അപ്പൊ ഭക്തി വിവേകത്തോട് കൂടി ചേരുന്നു. ഭക്തി വിവേകത്തോട് കൂടി ചേരുമ്പോൾ ഭക്തി അതിന്റെ ഗൗണമായ അവസ്ഥകളെല്ലാം ഉപേക്ഷിച്ച് ഉന്നതമായ അവസ്ഥയിലേക്ക് ചെല്ലുന്നു, ദേഹഭാവം വെടിയുന്നു. ഹനുമാൻ പറയുന്നത് പോലെ ആത്മഭാവത്തിലേക്ക് ഭക്തി ഉയരുന്നു. അപ്പോഴാണ് ഭക്തി ആത്മാനുസന്ധാനം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഭക്തി ആത്മാനുസന്ധാനമായി വരുന്നു. അവിടെ അന്യഭാവം വെടിയുന്നു, ആത്മഭാവം വരുന്നു. അങ്ങനെ വരുന്ന ഭക്തി സാധനയ്ക്കും ആ ഭക്തി സാധനയിലൂടെയും മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കാം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനകളെല്ലാം, ഇവിടെ പറയുന്ന ഈ സാധന ചതുഷ്ടയം എന്ന് പറയുന്ന ഈ സാധനകളെല്ലാം സാധന പൂർത്തിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ടത്, സാധനയ്ക്ക് വേണ്ടിയുള്ള സാധന അതാണ്. അയാളുടെ സാധന കൊണ്ട് അയാൾ നേടുന്ന എന്താണ്? ഈശ്വരനെയോ ബ്രഹ്മത്തെയൊന്നും അയാൾ നേടുന്നില്ല. സാധനം കൊണ്ട് അയാൾ നേടുന്ന സാധനയെ തന്നെ, സാധനയുടെ പൂർത്തിയിലേ ഫലം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സാധന പൂർത്തമാകുന്നതുവരെ, സാധന പൂർണ്ണമാകുന്നതുവരെ സാധനയുടെ പ്രയോജനം എന്താണ്? സാധന, വേറെ പ്രയോജനമൊന്നുമില്ല. അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സമാധാനം എന്ന് പറയുന്ന അയാളുടെ ലക്ഷ്യമാണ്, അയാളുടെ ഉപേയമാണ്. ആ ഉപേയത്തെ തന്നെ അയാൾ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു. സാധനത്തിൽ ഉപേയവും ഉപേയവും ഒന്ന് തന്നെ. ഉപേയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉപായം എന്ന് പറയുന്ന മാർഗം. സമാധാനത്തെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സമാധാനം അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഉപായമായി സ്വീകരിച്ചുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഉപേയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. സമാധാനത്തെ ഒരു സാധനയായി സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തെ ഒരു സാധ്യമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അപ്പൊ സാധകനെ സംബന്ധിച്ചിടത്തോളം സാധനയുടെ ഫലം സാധന തന്നെയാണ്. സാധനയുടെ പൂർത്തിയിൽ അയാൾക്ക് വാസ്തവത്തിലുള്ള ഫലം കിട്ടുന്നു. ആത്മജ്ഞാനമോ അല്ലെങ്കിൽ പരാഭക്തിയോ മോക്ഷമോ എന്താണോ അതെല്ലാം സാധനയുടെ പൂർത്തിയിലേ കിട്ടുന്നത്. അപ്പോൾ ഒരു സാധനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലക്ഷ്യമായിരിക്കുന്നത്, തനിക്ക് മാർഗമായിരിക്കുന്നത് രണ്ടും സാധന തന്നെയാണ്. അതിൽ പൂർണ്ണത നേടുക, അതാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പൊ സമാധാനത്തിന്റെ മാർഗത്തിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചാലേ കാര്യം സിദ്ധമാകത്തുള്ളൂ. അതായത് മാർഗവും ലക്ഷ്യവും ഒന്നായാലേ കാര്യം നടക്കൂ എന്ന് പറയുന്ന അതാണ്. സമാധാനം എന്ന് പറയുന്നത് അന്തഃകരണത്തിന്റെ അവസ്ഥാവിശേഷമാണ്. അത് പ്രാപിക്കണമെങ്കിൽ അവൻ സമാധാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. അതായത് സമാധാനം അതിനെ നേടുന്നതിനുള്ള പരിശ്രമങ്ങൾക്കിടയിലും അയാളുടെ മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കണം എന്നർത്ഥം. മനസ്സിന് സമാധാനം ഇല്ലാത്തവന് മനസ്സിന്റെ ആ സമാധാനത്തെ നേടാൻ പറ്റത്തില്ല. അത് കൂടുതൽ വികസിച്ച് വികസിച്ച് വരുന്നതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന മനസ്സ് ടെൻഷൻ, മനസ്സിൽ സംഘർഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം സാധകൻ വളരെ ദോഷം ചെയ്യുന്നു. സാധനയിൽ മനസ്സ് ഉറയ്ക്കത്തില്ല എന്നാണ്. അത് ആന്തരികമായ സംസ്കാരങ്ങൾ കൊണ്ട്, വാസനകൾ കൊണ്ടുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന, അതായത് ചുറ്റുപാടുകളോട് നമ്മൾ പ്രതികരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആന്തരിക സംഘർഷം, ഈ ആന്തരിക സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാൻ പറയുന്നത്. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ്. ജ്ഞാന സാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ്. താൻ ആത്മാവാണ്, സർവ്വാത്മാവാണ്, താൻ അസംഖനാണ്, തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ഭക്തി സാധകനാണെങ്കിലോ അയാൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർത്തൃത്വം ഈശ്വരന് തന്നിലില്ല, ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, താൻ ചെയ്യുന്നു എന്നുള്ള വിചാരമില്ല. അവിടെ താൻ ആത്മാവാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നൊന്ന് ചിന്തിക്കണമെന്നില്ല. താൻ അത്മജ്ഞനാണ്, താൻ അസ്വതന്ത്രനാണ് എന്ന് ചിന്തിച്ചാലും ദോഷം. ഭഗവാൻ സർവജ്ഞനാണ്, ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആ ഭഗവാൻ തന്നെ മുന്നോട്ട് നയിക്കുന്നു, ഭഗവാൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന ഭാവനയിൽ അയാളുടെ മനസ്സിൽ ആർദ്രമാക്കി, അഹന്തയെ നശിപ്പിച്ച് മനസ്സിൽ സാത്വഗുണത്തെ വളർത്തി, കർമ്മത്തിലും കർമ്മത്തിന്റെ ഫലത്തിലും അഭിമാനം വയ്ക്കാതെ, ആഗ്രഹം വയ്ക്കാതെ, ഈശ്വരാർപ്പണമായ പ്രവൃത്തിയിലൂടെ അയാളുടെ സാത്വിക ഭാവങ്ങളെ വളർത്തി ഉള്ള സാധന മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് അനുകൂല പ്രതികൂലങ്ങൾ? രണ്ടും ഈശ്വരകൃതമാണ്. അനുകൂലത വരുന്നതും പ്രതികൂലത വരുന്നതും. എനിക്ക് അനുകൂലമായി വരുന്നത് സാധന മാർഗത്തിൽ അനുകൂലമായി വരുന്നു, പലതും പ്രതികൂലമായും വരുന്നു. രണ്ടും ഈശ്വരൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞ് രണ്ടിനെയും സമഭാവനയോടെ വീക്ഷിച്ച് മനസ്സിനെ കഴിയുന്നതും അസ്വസ്ഥമാക്കാതെ, ഇതെല്ലാം ഈശ്വരൻ നൽകുന്നതാണ്, നന്മയും തിന്മയും നൽകുന്ന ഈശ്വരൻ തന്നെ. ഒരു ശ്രുതിവാക്യമുണ്ട് ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ, ആചാര്യസ്വാമികളെ അത് ഉദാഹരിക്കും. അതിൽ പറയുന്നതാണ്, ഒരു ജീവനെ സദ്വാസനകൾ വളർത്തി ശമധമാദി ഗുണങ്ങൾ അവനിൽ വർദ്ധിപ്പിച്ച് അവനെ സന്മാർഗത്തിലൂടെ നടത്തിച്ച് ഈശ്വരബോധമുണ്ടാക്കി മുക്തിയിലേക്ക് നയിക്കുന്നത് അത് ഈശ്വരൻ തന്നെ. ഇനി വേറെ തന്നെ ദുർവാസനകൾ വളർത്തി അവന് അഹന്തയും മമതയും കാമക്രോധാദികളും എല്ലാം വർദ്ധിപ്പിച്ചു ദുർമാർഗത്തിലൂടെ നടത്തി അവനെ നരകത്തിൽ ചാടിക്കുന്നതും ഈശ്വരൻ തന്നെ എന്നൊരു ശ്രുതിവാക്യമുണ്ട്. കാരണം എല്ലാം ഈശ്വരൻ അധീനമാണെങ്കിൽ പിന്നെ നന്മ ജയിപ്പിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ആ തിന്മ ജയിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെ. രണ്ടിന്റെയും കർത്തൃത്വം ഈശ്വരന് തന്നെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തന്റെ ഭാവനയാണ്. നന്മകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, തിന്മകൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരകൃതമാണ് എന്ന് പറയുമ്പോൾ അയാൾ ബോധപൂർവം അയാൾ തിന്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അഹന്തയോടുകൂടി തിന്മയിലേക്ക് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. താൻ തിന്മ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ അതും ഈശ്വരകൃതമാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി, മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഏത് തരത്തിലായാലും മനസ്സിൽ സമാധാനം വേണം, എന്നാലേ സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ ഈശ്വര ഭാവന കൊണ്ട് സർവവും ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറയുന്നതാണ്. തന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുക, വന്നുചേരുന്നതെല്ലാം ഈശ്വരകൃതമാണെന്ന് മനസ്സിൽ ദൃഢമായി ധരിക്കുക, മനസ്സിൽ വിശ്വസിക്കുക. അല്ല, ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറയുന്നതിന് എന്താണ് താല്പര്യം? ഒരു ഭാഗത്തും താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരാതിരിക്കുക, ഒന്നിന്റെയും മേന്മ താൻ ഏറ്റെടുക്കാതിരിക്കുക. തന്റെ സാധനകൾ, തന്റെ സാധനയുടെ ഫലങ്ങൾ, ഇതിന്റെ ഒന്നും മേന്മ താൻ ഒന്നിനും ഏറ്റെടുക്കാതിരിക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ള ഭാവം മനസ്സിൽ ഒരിക്കലും വരാതിരിക്കുക. എല്ലാം ചെയ്യുന്നതും എല്ലാത്തിന്റെ ഫലവും ഈശ്വരനാണ്. ഇതാണ് സർവാത്മസമർപ്പണം. അതിന്റെ വാക്കിന്റെയും മനസ്സിന്റെയും പ്രവൃത്തിയുടെയും എല്ലാം ഫലം ഈശ്വരന് തന്നെ, വാക്കും മനസ്സും പ്രവൃത്തിയെല്ലാം ഈശ്വരൻ തന്നെ ജയിക്കുന്നു എന്നുള്ള ദൃഢമായ അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അനുസരിച്ചുള്ള വിവേകം, ആ വിവേകത്തിനനുസരിച്ച് ഉള്ള സാധന മാർഗത്തിലുള്ള സഞ്ചാരം, അതാണ് സർവാത്മസമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. അവിടെ ഈശ്വരനെ അന്യനായി കണ്ട് ആ ഈശ്വരന്റെ കൃപാപാത്രമാണ് താനെന്ന് കരുതി അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അവിടെ പറയുന്ന എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടെയാണ്. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച്, സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറയുന്ന എങ്ങനെ? വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വാസനാപ്രേരിതനായി എല്ലാം ചെയ്തു പോകുന്നു, അപ്പൊ വേണ്ടെന്നെങ്ങനെ വെക്കാൻ പറ്റും? എങ്ങനെ പരിത്യജിക്കാൻ പറ്റും? പരിത്യജിക്കാനുള്ള ശക്തി ഒരു ജീവൻ എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകത്തില്ല. അപ്പൊ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നില്ല എന്നുള്ള ഭാവന, അതേ പറ്റും. താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, ഇതെല്ലാം ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കാൻ പറ്റും. അല്ലാതെ ഒന്നും ഒരു ധർമ്മവും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയത്തില്ല. ഭഗവാൻ അർജുനോട് തന്നെ പറയുന്നു, പ്രകൃതി ത്വാം യോക്ഷ്യസി, നീ ഇത് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഞാനിതും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ, അതായത് ഞാൻ ചെയ്യുന്നില്ല എന്തായാലും, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് ജനിക്കുമ്പോൾ കൂടെ വന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതിന്. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ തന്റെ കൂടെ വന്നിരിക്കുകയാണ് തന്റെ ധർമ്മങ്ങൾ. അത് തനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സഹജമായി വരുന്ന തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് ആർക്കും മാറാൻ പറ്റത്തില്ല. അതിനെ മാറ്റിമറിക്കാം, പക്ഷെ എവിടെയെങ്കിലും അത് ചെയ്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നീ അത് വേണ്ട എന്ന് കരുതിയാൽ നിന്നെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിക്കുക എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കും? അപ്പൊ പിന്നെ ഭാവന കൊണ്ടേ കഴിയും. ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു, ഞാനൊരു ഉപകരണം മാത്രം എന്നുള്ള ഭാവന കൊണ്ട്. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് മാമേകം ശരണം വ്രജ, അതാണ് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. കർത്താവായും ഭോക്താവായും തന്നെ കരുതാതിരിക്കുക. ഞാൻ ചെയ്യുന്നു, ഞാൻ ഫലം അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. സർവത്തിനും ഉത്തരവാദി ഭഗവാൻ തന്നെ. അങ്ങനെ ഉള്ള മാനസിക ഭാവനയിലൂടെ സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റതങ്ങനെയല്ല. ഒരാൾ തന്റെ കഴിവിൽ, തന്റെ സാമർഥ്യത്തിൽ എല്ലാം അഭിമാനിച്ച്, തന്റെ അറിവിലെല്ലാം അഭിമാനിച്ച് പ്രവർത്തിക്കുന്നു. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നിനും അഭിമാനിക്കുന്നില്ല, ഈശ്വരനുള്ള ശരണാഗതി മാത്രം. ഭഗവാൻ തന്നെ സർവത്തിന് ഉത്തരവാദി താനല്ല. അങ്ങനെ കർമ്മങ്ങളിലുള്ള തന്റെ അഹന്തയെയും കർമ്മഫലങ്ങളിലുള്ള മമതയെയും മാനസിക ഭാവന കൊണ്ട് ത്യജിച്ച് ഈശ്വര ഭാവനയെ വളർത്തി ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. അതും സമാധാനത്തിന്റെ മാർഗമാണ്. അവിടെയും സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു ഈ ഭാവനയിലൂടെയും. അപ്പോൾ എന്ത് വരുന്നു? പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരകൃതമാണെന്നുള്ള ഭാവന കൊണ്ട് മനസ്സിന് സമാധാനപ്പെടുത്തുന്നു, അതിനോട് വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നില്ല. പ്രതികൂലതകൾ വരുമ്പോൾ വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നതാണ് മനസ്സ് വിക്ഷിപ്തമാകുന്നതിനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ ഉള്ളിൽ സഹജമായിട്ടുള്ള ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് മനസ്സ് വിക്ഷിപ്തമാകാം. അസൂയ, സഹചാരിയുടെ കൂടെ കഴിയുന്നവന്റെ ഉയർച്ചയിൽ മനസ്സിന് അസ്വസ്ഥത തോന്നുക, അസൂയ, ഇത് സഹജമായിട്ടുള്ള ഒരു ഗുണമാണ്. ഇതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. മറ്റൊരുവനെ കുറിച്ച് ദോഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സഹജമായിട്ടുള്ള ഗുണമാണ്, അതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. എവിടെ തിന്മ കാണുന്നു അവിടെ തന്നെ മനസ്സ് അസ്വസ്ഥമാകുന്നു. മനസ്സ് അസ്വസ്ഥമാകാതെ തിന്മ കാണാൻ പറ്റത്തില്ല. നന്മ കാണുന്നിടത്ത് മാത്രമേ മനസ്സ് ശാന്തമാകത്തുള്ളൂ. തിന്മ എന്ന് പറയുന്നത് തന്റെ തന്നെ സന്തത സഹചാരിയാണ്, തന്റെ അന്ധകണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് തിന്മ. ആ തിന്മയെ മറ്റുള്ളവരിൽ കാണുമ്പോൾ തന്റെ ഉള്ളിലിരിക്കുന്ന തിന്മ വളരും, അപ്പോൾ മനസ്സ് വിക്ഷിപ്തമാകും. ഇതെല്ലാം മനസ്സിന് അസ്വസ്ഥമാകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രതികൂലതകൾ ഇടപാട് പ്രതികരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ തന്നിൽ തന്നെ സന്തത സഹചാരിയായിരിക്കുന്ന ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം മനസ്സ് അസ്വസ്ഥമാകും. ഇതെല്ലാം സർവവും ഈശ്വരകൃതമാണ്, ഈശ്വര സങ്കല്പമാണ്. താൻ അതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ട കാര്യമില്ല, പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മനസ്സിനെ സമാധാനിപ്പിച്ചതാണ് സമാധാനം. അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അപ്പോൾ അയാളുടെ വിചാരത്തിനനുസരിച്ച് സാത്വിക ഗുണം കൂടുന്നു. ആ സാത്വിക ഗുണം അന്തക്കണ്ണത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സമർപ്പണ ഭാവവും മറ്റും വളരുന്നു മനസ്സിൽ. അതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു, സമാധാനമാകുന്നു, സദ്വാസനകൾ വളരുന്നു. ഇതിനെ യോഗശാസ്ത്രത്തിൽ പറയും വാസനാ നദി എന്ന് പറയും. വാസനാ നദിയുടെ പ്രവാഹമാണ് ഇത് രണ്ട്. വിധി പറയുന്ന ആസുരീ മാർഗവും ദൈവീ മാർഗവും. ആ സദ്വാസനകൾ വളരുന്നു സാധനകൾ. അപ്പോൾ അവൻ ദൈവീ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം ആസുരീ സമ്പത്ത് വളരുന്നു, ആസുരീ വാസനകൾ വളരുന്നു. അപ്പോൾ അവൻ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ സത്വഗുണമാണ് ഇതിന് പ്രധാനമായ ഇതിന്റെ നിയന്താവ്. അപ്പോൾ സത്വഗുണത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ഈ ഭാവനകൾ, ഈ ഭക്തി സഹായിക്കുന്നു. അതേസമയം തത്വവിചാരം ചെയ്യുന്നവനാണെങ്കിലോ ഭഗവത്ഗീതയിൽ ഈ രണ്ടു മാർഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആധ്യാത്മിക സാധനങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഏത് തരത്തിൽപ്പെട്ട ആളിനായാലും ശരി പൂർണ്ണമായി ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് ഗീതയുടെ പ്രത്യേകത. സാധനാമാർഗത്തെ ഇത്രയും വിശദീകരിക്കുന്നു. ശാസ്ത്രം രണ്ടു തരത്തിലുണ്ട് എന്ന് പറയും. ഒന്ന് പ്രമേയപരമായ ശാസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആത്മവസ്തു എന്താണ്, ആ പരമാത്മവസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ആ പരമാത്മ തത്വത്തെ നമുക്ക് വിശദമാക്കി തരുന്ന ശാസ്ത്രങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചെല്ലാം പറയും. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. മറ്റൊന്ന് പ്രമേയപരമായുള്ള ശാസ്ത്രങ്ങൾ, അല്ല പ്രമാണപരമായിട്ടുള്ള ശാസ്ത്രം. അതായത് ആ തത്വ സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങൾ. അതാണ് പ്രമാണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ശാസ്ത്രം. ഉപായങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുണ്ട്. സാധനങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഉള്ള ശാസ്ത്രമാണ് ഗീത. അത് കൂടുതലും ചർച്ച ചെയ്യുന്നത് സാധനാപരമായിട്ടാണ്. സാധനങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കും, പരമാത്മ തത്വത്തെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ അതിന് ശബ്ദം വിനിയോഗിച്ചിരിക്കുന്നത് സാധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഏത് തരത്തിലുള്ള സാധകന്റെയും സാധനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ മിക്കവാറും എല്ലാ സമ്പ്രദായത്തിനും പെട്ട സാധകന്മാരുടെ ദൈനംദിന അനുഷ്ഠാനം ആണ് ഗീതയുടെ പാരായണം എന്ന് പറയുന്നത്. ദ്വീതി ആയാലും വിശിഷ്ടാദ്വീതി ആയാലും അദ്വീതി ആയാലും ഒരു സന്യാസിയോ ബ്രഹ്മചാരിയോ എല്ലാ ദിവസവും ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥചിന്തനത്തോടുകൂടി മനനം ചെയ്യണമെന്നുള്ളതാണ്. അതൊരു അലിഖിതമായ നിയമമാണ്. എല്ലാ സമ്പ്രദായത്തിനും പെട്ടവരത് സ്വീകരിച്ചിരിക്കുകയാണ്. വേറെ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും, കാരണം ഗീതയുടെ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്ത് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു നമ്മുടെ ബുദ്ധിക്ക് ഉന്മേഷം തരുന്ന, നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്ന ഒരാശയം അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഏതെങ്കിലും സമയത്ത് മനസ്സ് രാജസ താമസ ഗുണങ്ങൾക്ക് അടിപ്പെട്ട് മനസ്സ് മന്ദമായി, നിരുന്മേഷമായി, മനസ്സ് ശൂന്യമായി, അലസമായിരിക്കുന്ന സമയത്ത് ഗീതയിലെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ എടുത്തത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ അവസ്ഥയെ മാറ്റി മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കുന്നു. നമുക്ക് ഉത്സാഹം തരുന്ന ഒരു ആശയം അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഈ ഗീതാശാസ്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സമ്പ്രദായങ്ങളിലും ഗീതയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നിർബന്ധമാണ്. ഒരു സന്യാസി ഗീതയുടെ ഒരു ശ്ലോകം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്യാസി അല്ലെന്ന് ഈ സമ്പ്രദായത്തിൽപ്പെട്ടവരെല്ലാം പറയുന്നു. അതിനുള്ള ഒരു വിശ്വാസം ഇതാണ്: യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത്മനിസൃത. ഭഗവാന്റെ, ഈശ്വരന്റെ ആ പൂർണ്ണ അവതാരത്തിൽ ആ ഈശ്വരന്റെ മുഖത്തിൽ നിന്നും നിർഗമിച്ചതാണ്. ശ്രീകൃഷ്ണ അവതാരത്തെയാണ് പൂർണ്ണ അവതാരമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ അവതാരത്തിൽ ഈശ്വരൻ തന്നെ സ്വയം ഉപദേശിച്ചാണ്. ഇത്രയും വ്യക്തമായി താൻ ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തത്വോപദേശം ചെയ്ത മറ്റൊരു ആചാര്യന്മാരും നമ്മുടെ ആധ്യാത്മശാസ്ത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരന്റെ മുഖത്തു നിന്ന് തന്നെ അത് ഉണ്ടായി എന്ന് പറയുന്നത്. അവിടെ ആ ഈശ്വരീയതയെ പ്രകടമാക്കി. ഈശ്വരന്റെ വിഭൂതികൾ മഹാത്മാക്കളിലെല്ലാം പ്രകടമാകാറുണ്ട്. ഈശ്വരന്റെ ആത്മീയ വിഭൂതികൾ അതെല്ലാം പ്രകടമാക്കാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി പ്രകടമാക്കിയത് കൃഷ്ണാവതാരത്തിലാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അത് വ്യക്തമായി സ്വയം പറയുകയും ചെയ്തു. അന്യനായ ഒരു ഈശ്വരനെ ആരാധിക്കാനല്ല അവിടെ ഉപദേശിച്ചു, പിന്നെയോ തന്നെ ആരാധിക്കാനാണ് പറഞ്ഞത് സ്പഷ്ടമായിട്ട്.
1: ഓം നമഃശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org. Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: അശ്വമേധ ഭാവന, അത് സർവാത്മകമാണ്. കേവലമായ ഒരു കുതിരയിലോ കേവലമായ ഒരു അനുഷ്ഠാനത്തിലോ അല്ല, കേവലം ആ അശ്വത്തിനുമല്ല. അത് പറയുകയാണ്, അത് പ്രപഞ്ചരൂപത്തിലുള്ള അശ്വത്തിലാണ്. തദൈവ അശ്വമേധസ്യ അശ്വമേധത്വം യേഷഹോ അശ്വമേധ വേദ സയനം ഏവം വേദ പറയുന്നു. ഇങ്ങനെ അശ്വമേധത്തെ അറിയുന്നവൻ, ഉപാസിക്കുന്നവൻ, അശ്വമേധ കർമ്മ അനുഷ്ഠാനത്തിൽ നിന്നും അപ്പുറം അശ്വമേധത്തിൽ വിരാട് ഭാവന ചെയ്യുന്നവൻ, അശ്വത്തിൽ അല്ലെങ്കിൽ വിരാട് ഭാവന ചെയ്യുന്നവൻ, അവനിലാണ് ശരിയായ അശ്വമേധമുള്ളത്. അല്ല, ബാഹ്യമായി കർമ്മം ചെയ്യുന്നവനല്ല. വേദാന്തിച്ച് അവിടെ ഉപാസിക്കുക. ഏനം ഏവം വേദാവൻ അശ്വമേധത്തെ ശരിയായ രീതിയിൽ ഉപാസിക്കുന്നു. ഇപ്പോൾ ബാഹ്യമായ കേവല അനുഷ്ഠാന രൂപത്തിലുള്ള കർമ്മത്തിൽ നിന്ന് വിട്ടിട്ട് മാനസികമായ ഭാവനയിലേക്ക്, ഉപാസനയിലേക്ക് ആ ജീവനെ ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. യേശഹോ അശ്വമേധം വേദ ഏനം ഏവം വേദ. അവൻ അശ്വമേധത്തെ അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അവൻ അതിന് യോഗ്യനായിത്തീരുന്നു. പ്രജാപതി തും പോലെയുള്ള സ്ഥാനത്തിന് അവൻ യോഗ്യനായിത്തീരുന്നു. തം അനരുവിദ്യ ഏവ അമന്യത. ആ പ്രജാപതി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിരപേക്ഷമായി ചിന്തിച്ചെന്നോ, സൃഷ്ടിയെല്ലാം പ്രകടമായി, പിന്നീട് ഈ സൃഷ്ടി ആശ്രയിക്കാതെ, സൃഷ്ടിയാണല്ലോ ബന്ധനം, ആശ്രയിക്കാതെ അവൻ ചിന്തിച്ചു. അതന്നെ ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നു, ആ ഹിരണ്യഗർഭൻ തന്നെ ജീവഭാവത്തിലേക്ക് വരുന്നു, ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷെ അവിടെ അവൻ നിരപേക്ഷനായി ചിന്തിക്കുന്നു. തം സംവത്സരസ്യ പരസ്താദാത്മന അലഭത. അവന്റെ യജ്ഞം തനിക്ക് വേണ്ടി തന്നെയായിരുന്നു, അവന്റെ യജ്ഞം കാലാതീതമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ ആ ഹിരണ്യഗർഭന്റെ അല്ലെങ്കിൽ പ്രജാപതിയുടെ സർവാത്മഭാവത്തെ കുറിച്ച് പറയും, തുച്ഛമായ ബാഹ്യമായ യജ്ഞത്തെ കുറിച്ചല്ല. തം അനവരുദ്ധേവ അമന്യത തം സംവത്സരസ്യ പരസ്താദാത്മന അലഭത പശുവിൻ ദേവതാഭ്യ പ്രത്യൂഹ അലഭത എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവൻ ഒന്ന് പ്രജാപതി, പ്രജാപതിയുടെ ആത്മഭാവന തന്നെ യാഗം. പക്ഷേ അത് ജീവന്റെ ഭാവത്തിൽ വന്നിട്ട് അവൻ എന്ത് ചെയ്തു? ദേവതകൾക്ക് മൃഗങ്ങളെ കൊടുക്കാൻ തുടങ്ങി. പശുവിൻ ദേവതാഭ്യപ്രത്യൂഹത്ത് രണ്ട് തലത്തിൽ പറയുകയാണ്. ഒന്ന് അഹിരണ്യഗർഭരൂപത്തിൽ സർവാത്മകഭാവത്തിൽ ഉള്ള അവൻ്റെ യാഗം, മറ്റൊന്ന് ബാഹ്യമായി ജീവന്റെ യാഗം. അവിടെയാണ് അവൻ ദേവതകൾക്ക് മൃഗങ്ങളെ കൊടുക്കുന്നു. തസ്മാ സർവ ദൈവത്യം പ്രക്ഷിതം പ്രാജാപത്യം ആൽഫന്തോ യശഹവ അശ്വമേധോയ യേശത്തപതി. അശ്വമേധം എന്ന് പറയുന്നത് ബാഹ്യമായി അഗ്നിയിൽ ജ്വലിപ്പിച്ചതിന് അവിസർപ്പിച്ച് ചെയ്യുന്ന ഒന്നല്ല, ജീവനെ സംബന്ധിച്ചതാണ്. പക്ഷേ ഇവിടെ ഭാവന ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അശ്വമേധം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു ഈ ആകാശത്തിലെ സൂര്യൻ തപിക്കുന്നത് തന്നെയാണ് അവിടുത്തെ അഗ്നി, അതിലാണ് അശ്വമേധ യാഗം ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയേ സാധിക്കത്തുള്ളൂ? ഭാവനയിലൂടെ സാധിക്കും. ബാഹ്യമായി അഗ്നിയെ കുണ്ടത്തിൽ ജ്വലിപ്പിച്ച് അവിസർപ്പിക്കുന്ന ജീവനും കഴിയും. പക്ഷെ ഈ പറയുന്നത് അങ്ങനെയല്ല, അത് ആന്തരികമായ ഭാവനയാണ്, ബാഹ്യമായ കർമ്മമല്ല. അവിടെ തന്നെ എന്താണ്? യേശ തപതി തസ്യ സംവത്സര ആത്മാ. സൂര്യൻ തപിക്കുന്നുണ്ടല്ലോ, സൂര്യൻ്റെ ആശ്രയിച്ചിട്ടാണല്ലോ കാലബോധം. അതുകൊണ്ട് പറയുന്നു അതിൻ്റെ ആത്മാവായിരിക്കുന്ന സംവത്സരമാണ്. എം അഗ്നിർ അർഹ, ഈ കാണുന്ന അഗ്നി അർഹനാണ്. തസ്യമേ ലോക ആത്മാന, ഈ ലോകങ്ങളെല്ലാം അതിൻ്റെ ശരീരമാണ്. ഏതോ അർക്ക അശ്വമേധു, അതാണ് ഈ അർക്ക അശ്വമേധങ്ങൾ. സ്വപുനരേഖൈവ ദേവതാ ഭവതി മൃത്യുരേവ ആപ പുനർമൃത്യം ജേതി ഇന്നയിനം മൃത്യുരാപ്നോതി. പിന്നെ അവിടെ ദേവൻ ഒരുവനേ ഉള്ളൂ. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകനായ ദേവനേ ഉള്ളൂ. ഒരു ദേവനെ തന്നെ നാനാ രൂപത്തിൽ അവൻ ഉപാസിക്കുകയാണ്. അവിടെ ദേവന്മാരെ പലതിൽ മൃത്യുരേവാപ്പ പുനർമൃത്യം ജേതി നൈനം മൃത്യുരാപ്നോതി. ആ ഉപാസനയിലുള്ളവൻ മൃത്യുവിനെ ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അശ്വമേധ യാഗത്തിൽ കൂടിയും അശ്വമേധ വിരാട് ഭാവനയിലൂടെ അവൻ മൃത്യുവിനെ ജയിക്കുന്നു. അവൻ്റെ ശരീരപാദത്തിന് ശേഷം അവൻ പ്രജാപത്യ പദവി പ്രാപിക്കുന്നു. ഉപാസനയുടെ ഫലമായി അവിടെ മൃത്യുവില്ല, മരിച്ചിട്ട് ജനിക്കുകയാണ്, ആ പദവിയെ പ്രാപിക്കുന്നു. മൃത്യുരസ്യ ആത്മാഭോതി, മൃത്യുവും അവൻ അധീനമായിത്തീരുന്നു. അല്ലെ, സൃഷ്ടി സ്ഥിതി സംഹാരം, ആ സ്ഥിതിയിലാണ് ഒരുവൻ ഉപാസനയെ പറ്റി ചെയ്യുന്നത്. ആ സ്ഥിതിയിൽ നിന്നും സംഹാരത്തിലേക്ക് പോകുമ്പം പ്രപഞ്ചത്തിലുള്ള സർവ്വവും നശിക്കുന്നു. പക്ഷേ അവിടെ ആ സംഹാരത്തിന് ശേഷമുള്ള സൃഷ്ടിക്ക് തയ്യാറെടുക്കാൻ പ്രജാപതി രൂപത്തിൽ അവൻ അവശേഷിക്കുന്നു. അവൻ വന്നിട്ട് വേണമല്ലോ പിന്നെ അടുത്ത സൃഷ്ടി ചെയ്യാം, അവിടെ നാശമില്ല. അതുകൊണ്ടാണ് മൃത്യുവിനെ പ്രജാപതി രൂപത്തിൽ അവൻ അതിക്രമിക്കുന്നു. ദേവതാന ജൈവഭൂതി, ഇവിടെ അനന്ത ദേവതകൾ ഉണ്ടെങ്കിലും ആ ദേവതകളിലെല്ലാം മുഖ്യ ദേവനായി. എന്തുകൊണ്ട്? ഈ ദേവനാണ് സൃഷ്ടിക്ക് കാരണമായത്, പ്രജാപതി രൂപത്തിലുള്ള ദേവത എന്ന് പറയുമ്പോൾ എൻ്റെ താല്പര്യം എന്താണ്? ഈ ജന്മത്തിൽ ഒരു ജീവൻ കർമ്മത്തെ ചെയ്യുന്നു, ഉപാസന ചെയ്യുന്നു, അതിൻ്റെ ഫലമായി വരും ജന്മത്തിൽ അവൻ പ്രജാപതി സ്ഥാനം വരെ എത്തിച്ചേരുന്നു. അവിടെ അവന് അതിൻ്റെക്ക് മൃത്യുവില്ല. ജീവൻ അങ്ങനെയല്ല, ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, മരിക്കുന്നു, പോയി കർമ്മഫലത്തെ അനുഭവിക്കുന്നു. ഇവിടെ അതല്ല, ഈ ഉപാസകൻ അവൻ മരിച്ചിട്ട് ജനിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു പദവിയെ പ്രാപിക്കുകയാണ്, പ്രജാപത്യ പദവിയെ പ്രാപിക്കുകയാണ്. ഇവിടെ മരിച്ചിട്ട് ജനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നു എന്ന് പറയുന്നു. അവൻ നശിക്കുന്നില്ല. ആ ഉത്ക്രമണം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ബൃഹത്തായ കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു യാത്ര അത്രയേ ഉള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നൊരു വണ്ടി കയറി വേറെടുത്തിറങ്ങിയാൽ അയാൾ മരിച്ചെന്ന് പറയുന്നില്ല. അതുപോലെ ദേവദാനം ഏകോഭൂതി, അവനാണ് ദേവതകളിൽ മുഖ്യനായിരിക്കുന്നത്. ഉപാസനയിലൂടെ അഹിരണ്യഗർഭ പദവിയെ പ്രാപിച്ചവൻ അവൻ മുഖ്യനായിരിക്കുന്നു. എന്തുകൊണ്ട്? അവനാണല്ലോ സൃഷ്ടി കർത്തൃത്വം. അതുകൊണ്ട് ദ്വയാഹ പ്രജാപത്യ ദേവാസുരാശ്ച തദ്കാനീയസേവ ദേവാ ജായസ അസുരാഹ തേഷു ലോകേഷു അസ്പർദ്ധന്ത ദേഹദേവാ ഊചുഹ ഹന്ത അസുരാൻ യജ്ഞ യജ്ഞേ ഉദ്ഗീഥേന അത്യയാമേതി. നേരത്തെ പറഞ്ഞ എന്താണ്? ആ സൃഷ്ടി കർത്താവ് തന്നെ ഇവിടെ വന്നു ഇതൊക്കെ സൃഷ്ടിച്ചു. അവൻ തന്നെ പിന്നെ ജീവഭാവത്തിൽ വന്നു, അവൻ വീണ്ടും കർമ്മം ചെയ്യുന്നു, ആ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ഉപാസന ചെയ്യുന്നു, ഉപാസന ചെയ്ത് അതിൻ്റെ ഫലമായി അവൻ വീണ്ടും പ്രജാപത്യത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പോകുന്നവനും മരണമില്ല, അവൻ്റെ പ്രാണൻ നിക്രമിച്ചവൻ ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നു. അതാണ് മുമ്പ് പറഞ്ഞത്. അങ്ങനെ എത്തിച്ചേരുന്നവൻ്റെ സൃഷ്ടിയാണ് ഈ യജ്ഞം. അവനാണ് സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ യജ്ഞത്തെ ചെയ്യേണ്ട ആരാണ്? ജീവന്മാർ. ആ ജീവന്മാർ രണ്ടു കൂട്ടരുണ്ട്. പ്രജാപത്യ, പ്രജാപതിയുടെ സന്താനങ്ങളായിട്ട് ആരൊക്കെയാണ്? ദേവാസ്ഥ, ആസുരാസ്ഥ, ദേവന്മാരും അസുരന്മാരും. കാനീയസായ ദേവ, അതിന് ദേവന്മാരെന്ന് പറയുന്ന അർമ്മയുള്ളൂ. ജായസ, അസുരാഹ, അസുരന്മാർ കൂടുതലാണ് ഈ ലോകത്തിലും. അങ്ങനെയാണ് കാണുന്നത്. ദേവഭാവമുള്ളവർ വളരെ കുറവാണ്, അതേസമയം അസുരഭാവമുള്ളവരാണ് കൂടുതൽ ലോകത്തിൽ. അങ്ങനെയാണ് കാണുന്നത്. തേഷു ലോകേഷു അസ്പർദ്ധന്തായവർ ഈ ലോകത്തിൽ പരസ്പരം മല്ലടിക്കുകയാണ്. ദേവാസുര യുദ്ധം, ദേവന്മാർ അസുരനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു, അസുരൻ ദേവനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. തേഹ ദേവ ഊചുഹു ഹന്ത അസുരാണ് അത്യായമേരി. അങ്ങനെ യുദ്ധത്തിൽ അവർക്ക് ജീവും വരെ ജീവൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദേവന്മാർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണ് ഉദ്ഗീതത്തിലൂടെ എന്ന് വെച്ചാൽ ഉദ്ഗീത ഉപാസനയിലൂടെ വരെ ജയിക്കാം. അതായത് ഭൗതികമായ തലത്തിൽ ഈ ദേവ അസുരന്മാരുടെ സ്ഥാനം തുല്യമാണ്, അവിടെ ജയ പരാജയങ്ങൾ തുല്യമാണ്. പക്ഷെ അതിൽ നിന്ന് അസുരന്മാരെന്ന് പറയുന്നവർ വിട്ടുവന്നിട്ട് ഉപാസനാ മാർഗത്തിലൂടെ പോയിട്ട് അവർ അസുരന്മാരെ ജയിക്കുന്നു. അവിടെ ദേവനും അസുരനും എന്ന് പറയുന്നവരാണ്. ഇവിടെ ഭാഷകാരാണ് ഒരു നല്ല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്താണ് ശാസ്ത്രജനിത ജ്ഞാനകർമ്മഭാവിത ദ്യോതന ദേവഭവന്തി. ശാസ്ത്രജനിതമായ എന്ന് വെച്ചാൽ വൈദികമായ ശാസ്ത്രം, ഏതെങ്കിലും ശാസ്ത്രം പോരാ, വേദം, വേദശാസ്ത്രം. അതിലൂടെയാണ് ജ്ഞാനകർമ്മഭാവിത ജ്ഞാനം, വേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനം, അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഞാനും ഇവിടെ ഉപാസന, ഉപാസന കർമ്മം. ഇതുകൊണ്ട് സംസ്കരിക്കപ്പെട്ടവരാണ് ദേവന്മാർ. അതിൽ പറയുന്നത് ഇവിടെ കർമ്മം ചെയ്യുന്നു, മരിച്ചതിന് ശേഷം പരലോകത്ത് പോയി സ്വർഗത്തെ അനുഭവിച്ചു. പൗരാണിക സങ്കല്പം അതിനനുസരിച്ച് പറയുകയാണ്. ദേവന്മാരെന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം, അതായത് ഉപാസനാ കർമ്മങ്ങളെ, വൈദികമായ ഉപാസനാ കർമ്മങ്ങളെ അനുഭവിച്ച് അനുഷ്ഠിച്ച് അതിൻ്റെ ഫലാനുഭവത്തിനായി ഊർദ്ധലോകങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് ദേവന്മാർ. ദേവ സ്വാഭാവിക പ്രത്യക്ഷ അനുമാനജനിത ദുഷ്ട പ്രചോദനകർമ്മ ജ്ഞാനഭാവിത അസുരാഹ. ഇനി അതേ ജീവന്മാരിൽ തന്നെ ഒരു ഭാഗങ്ങളുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ സിദ്ധിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്ത് വൈദിക കർമ്മ ഉപാസനയൊന്നും സ്വീകരിക്കാതെ ദുഷ്ടപ്രയോജന കർമ്മജ്ഞാനഭാവിത. ഇവിടെ പ്രത്യക്ഷ ഫലം കിട്ടുന്ന കർമ്മങ്ങളിലും ജ്ഞാനങ്ങളിലും മാത്രം, ഉപാസനകളിലും മാത്രം മുഴുകിയിരിക്കുന്നവർ അസുരന്മാർ. അപ്പോൾ അസുരന് കർമ്മം ചെയ്യണമെന്ന് തോന്നില്ല, ഉപാസന അനുഷ്ഠിക്കണമെന്ന് തോന്നില്ല. അവൻ സ്വാഭാവികമായ കർമ്മം ചെയ്യുന്നു. അന്നപാന മൈഥുനാദി കർമ്മങ്ങളെയാണ് സ്വാഭാവിക കർമ്മങ്ങൾ. എന്താണോ തനിക്ക് സഹജമായി അനുഭവപ്പെടുന്നത് അതിൽ പ്രവർത്തിക്കുന്നു. അതാണ് അസുരന്മാരെന്ന് പറയുന്നത്. അതിനൊക്കെ ദുഷ്ടപ്രയോജനമുണ്ട്. അന്നം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാകും, ആനന്ദം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് അന്നം കഴിച്ച് തൃപ്തിയെ നേടുന്നു. മറ്റവൻ അങ്ങനെയല്ല, ദുഷ്ടപ്രയോജനമല്ല. ഇവിടെ അശ്വമേധം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നു. അല്ലെങ്കിലും അവൻ ആ കർമ്മം ചെയ്ത് ആ ഫലത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് ദേവനാണ്. അതീന്ദ്രിയം, അലൗകികം, ആധ്യാത്മികം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ് ദേവൻ. അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാത്തവനാണ് അസുരൻ. അതാണ് ഇവിടെ പറയുന്നത്. ശേഷ്യോ അസുഷ രമണ ദമനവന്റെ പ്രാണന്മാരിൽ, പ്രാണന്മാരെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളും മറ്റും, താൻ തന്നെ തന്നെ രമിക്കുക, തൻ്റെ തന്നെ ഉപകരണങ്ങൾ കൊണ്ട് ഈ ലോകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് അസുരന്റെ ലക്ഷണം. സുരേഭ്യോ വാ ദേവേഭ്യോ അന്യത്വ, അസുരന്മാരിൽ നിന്ന് വ്യത്യസ്തമായവർ. ഇവിടെ കർമ്മത്തിന്റെ ഉപാസനയുടെ ഒന്നും ഫലത്തെ ഭാഷ്യകാരൻ കുറച്ച് കാണുന്നില്ല. കാരണം ഈ അസുരത്വ പ്രാപ്തിയെക്കാളും ശ്രേഷ്ഠമാണ് ദേവത്വപ്രാപ്തി. ആ ദൈവത്വപ്രാപ്തിക്ക് കർമ്മോപാസനകൾ കൂടി തീരും. അതുകൊണ്ട് കർമ്മോപാസനകൾ അങ്ങനെ മോശമാണ്, ആ തരത്തിൽ അത് മോശമാണ്. പിന്നെ അതിനെ മോശമെന്ന് പറയുന്നത് തത്വജ്ഞാനവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് അവിടെ അത് പോരാത്തതെന്ന് പറയുന്നത്. ഇവിടെ അസുരന്മാരെയും ദേവന്മാരെയും രണ്ടായി തിരിച്ചു. പ്രജാപത്യമാണ്, പ്രജാപതിയുടെ സന്തതികളാണ് അസുരനെന്താ ചെയ്യുന്നത്? സ്വാഭാവികമായി തോന്നുന്നു ശാസ്ത്രത്തെ അവലംബിക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അവനത് ചെയ്യുന്നു. അതാണ് കുറേ സ്വഭാവമുള്ളവർ, ദുഷ്ടസ്വഭാവമുള്ളവർ അവിടെ അസുരന്മാരെന്ന് പറയുന്നു. മറ്റങ്ങനെയാണ് കാര്യാകാര്യ വ്യവസ്ഥ, കാര്യാകാര്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി ധർമ്മശാസ്ത്രങ്ങൾ നോക്കുന്നു, ശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കുന്നു. അവിടെ കർമ്മ ഉപാസനയെ അനുഷ്ഠിക്കുന്നു, അത് ദേവന്മാരും. യസ്മസ്യ ദുഷ്ടപ്രയോജന ജ്ഞാനകർമ്മഭാവിത അസുരാഹ, ദുഷ്ടപ്രയോജനമുള്ള കർമ്മങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരാണ് അസുരന്മാർ. അതുകൊണ്ടവർ കൂടുതലുണ്ട് ലോകത്തിലും. അങ്ങനെയാണ് കാണുന്നത്, ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ മുഴുവൻ ജീവിക്കുന്നത്. മറിച്ചല്ല, അങ്ങനെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും അസുരന്മാരാണ്. എന്തുകൊണ്ടവർ ശരീരാത്മ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു, അവർ വൈദികമായ ശാസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല, അവർ ലൗകികമായ കർമ്മങ്ങൾ തന്നെ മുഴുകിക്കഴിയുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഐശ്വര്യത്തെ അഭിവൃദ്ധി അവർ അനുഭവിക്കുന്നു. അത് അസുരന്മാർ ആണ് ദേവന്മാരെയും അസുരന്മാരെയും ഭാഷകാരും വ്യാഖ്യാനിക്കുന്നു. ദേഹ ദേവാഹു അസുരാത്തെ യേശു ലോകേഷ് അസ്പർദ്ധന്ത, അവർ രണ്ടുപേരും പരസ്പര സ്പർദ്ധയിലാണ്. അതിന് ദേവന്മാർ വിചാരിച്ചെന്നാൽ അസുരാണ് ഉദ്ഗീധീന അത്യായാമേരി. ഇപ്പൊ ദേവന്മാരെ തീരുമാനിക്കുന്നു ഈ അസുരന്മാരെ മറികടക്കണമെങ്കിൽ ഇനി ഉദ്ഗീത ഉപാസന ചെയ്യണം. ഇവിടെ സൃഷ്ടി, സൃഷ്ടിയിലൊരു വിഭാഗം ദേവന്മാർ, വേറൊരു ഭാഗം അസുരന്മാർ, ഒരു വിഭാഗം വൈദികമായ കർമാനുഷ്ഠാനങ്ങൾ മുഴുകിയിരിക്കുന്നു, വേറൊരു വിഭാഗം അതിനെയൊക്കെ വിട്ടിട്ട് സഹജമായ സ്വാഭാവികമായ രാഗദ്വേഷ പ്രേരിതമായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ള ഒരർത്ഥം എടുക്കാം. മറിച്ചു കൊടുക്കുക എന്താണ്? സൃഷ്ടി, ജീവൻ, എല്ലാ ജീവന്മാരും രണ്ട് ഭാവത്തോടും കൂടിയിരിക്കുന്നു. ദൈവി ആസുരഭാവത്തോടുകൂടി, ആസുരഭാവം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നതാണ്. ദൈവീഭാവം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അതീതമായ കർമ്മ ഉപാസനകളെ സ്വീകരിക്കുന്നതാണ്. ഈ തരത്തിലും മനസ്സിലാക്കാം, ഒരു വ്യക്തിയിലാകാം അല്ലെങ്കിൽ സമൂഹത്തിലാകാം. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ആരെങ്കിലും ഇങ്ങനെയുള്ള കർമ്മജ്ഞാനങ്ങളിൽ ഉപാസനകളിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മോചിക്കുന്നതിന് ഉപയുക്തമായ ഉപാസന ചെയ്യണം. അതിനാണ് ഇവിടെ ഉദ്ഗീത ഉപാസന എന്ന് പറയുന്നത്. ഉദ്ഗീത ഉപാസന ഇനി വരുന്ന എന്താണ്? അസദോമ, സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ എന്നെല്ലാം പറയുന്ന ആ ഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ദേവന്മാരുടെ ഉപാസനയാണ്. അസുരന്മാർ അങ്ങനെ പറയൂ, അസത്തിൽ നിന്ന് സത്തിലേക്കെന്ന് പറയത്തില്ല. ദേവന്മാർക്ക് അത് പറയാൻ അതവരുടെ ഉപാസനയാണ്. അപ്പോൾ വ്യക്തിയിലെടുക്കുകയാണെങ്കിൽ ഈ ആസുരഭാവങ്ങളെയെല്ലാം ദൈവീ ഭാവങ്ങളെ കൊണ്ടാണ് നിഷേധിക്കേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ആവശ്യം. അതാണ് ഉപാസനയുടെ, ഇനി പറഞ്ഞു വരുമ്പോൾ അത് വ്യക്തമാക്കും. ഉപാസനയുടെ ഫലം എന്താ? ഇത്രയും കൃഷ്ണമായ വൈദികമായ ഉപാസനകളെ കുറിച്ച് പറയുന്നു, പറഞ്ഞിട്ട് കൂടി മനസ്സിലാകുന്നില്ല. പ്രജാപതി, അശ്വം, ദിക്ക് തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് വിരാട്ടൂപം. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അതിന് വേണ്ടത്ര അശ്വമേധവുമായി പരിചയമില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നിലും എന്നിട്ടും എന്തുകൊണ്ടത് പറയുന്നു? പറയുന്നു, ഈ ആസുരികമായ ഭാവങ്ങളെല്ലാം ഉപാസന കൊണ്ട് നശിപ്പിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഉപാസന ആവശ്യമില്ല, ഞങ്ങൾ അദ്വൈതികളാണ്, വേദാന്തികളാണ് എന്ന് പറയും. പക്ഷെ അവിടെ ചിന്തിക്കുന്ന എന്താണ്? തൻ്റെ ഉള്ളിൽ ആസുരികമായ സഹജമായ ഭാവങ്ങളുണ്ടോ ആണ് ചിന്തിക്കേണ്ടത്. ഇല്ലാന്നാർക്ക് പറയാൻ കഴിയും. പറഞ്ഞല്ലോ, അസുരന്മാരെന്ന് പറഞ്ഞാൽ സഹജമായ ആസുരഭാവങ്ങളിൽ മുഴുകിക്കഴിയുന്നവർ. ജീവന് അനാദിയായ ഈ ജന്മത്തിലൂടെ അവൻ ആർജിച്ചിരിക്കുന്ന സംസ്കാരങ്ങളിൽ തികച്ചും ആസുരഭാവങ്ങളുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ സഹജ വികാരങ്ങൾ എന്നൊക്കെ പറയും. ഒരാൾ പറയുന്നത് എന്നുള്ള ആസുരഭാവങ്ങളൊന്നുമില്ല, ഞാൻ വലിയ സാത്വികനാണ്, ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ട് അസംബന്ധമാണ്? കാരണം പുണ്യപാപങ്ങളുടെ സമീകൃതമായ രൂപത്തിൽ മാത്രമേ മനുഷ്യജന്മം കിട്ടത്തുള്ളൂ, മനുഷ്യ ശരീരം കിട്ടത്തുള്ളൂ. അങ്ങനെ ആ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമാണ്. അവിടെ സഹജമായ ആസുരഭാവങ്ങളെല്ലാം കാണും എന്ന് വെച്ചാൽ കാമക്രോധാദി വികാരങ്ങളെല്ലാം കാണും. മനുഷ്യ ശരീരത്തോടുകൂടി വന്ന സർവറിലും കാണും, ആസുരഭാവം കാണും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വ്യക്തിയിലെ ആസുരഭാവമായിട്ടുണ്ട്. ഈ ആസുരഭാവങ്ങളെ നശിപ്പിക്കുന്നതിന് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നതാണ് ഉപാസന കൂടിയേ തീരൂ. ഉപാസന വേണ്ട, അത് അനിഷ്ടമാണ്, ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ ഈ ആസുരഭാവങ്ങൾ പോകുവാനെന്താ ഉപായം? അതുകൊണ്ട് ഇവിടെ കർമ്മത്തെ ഉപാസനയും പറയുന്നു, കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറയുന്നു. കേവല കർമ്മങ്ങൾ ചിലപ്പോൾ ഈ ആസുരഭാവത്തെ വർദ്ധിപ്പിക്കും, അഹന്തയും കാമങ്ങളും മറ്റും ഉണ്ടാക്കും. കാമ്യകർമ്മങ്ങൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കി അതവനെ വീണ്ടും വലിയ ആസുരഭാവത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറഞ്ഞു. കർമ്മ ഉപാസന സമുച്ചയത്തിലൂടെ അവൻ്റെ ആസുരഭാവങ്ങളെ നശിപ്പിച്ചേ പറ്റും. അതാണ് ആധ്യാത്മികത, അതാണ് ആധ്യാത്മിക സാധന. അതിൽ നിന്ന് ആർക്കും മാറി നീക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ ഭാഷകാരം വ്യക്തമാക്കുന്നത്. അപ്പോൾ ദേവന്മാർ ആലോചിച്ചു എന്താണ്? നമ്മളെങ്ങനെ അതിന് ഉദ്ഗീതത്തിലൂടെ ഈ അസുരന്മാരെ ജയിക്കാം എന്ന അസ്പർദ്ധന്ത പുറമേ ഈ ലോകത്തിൽ ഒരു ദേവനും അസുരനും യുദ്ധം ചെയ്യുന്നു, അങ്ങനെ എടുക്കാം. ദേവാസുര സ്പർദ്ധ ഉള്ളതാണല്ലോ. പക്ഷെ ഇവിടെ ആധ്യാത്മിക ശ്രമ സന്ദർഭത്തിൽ കൂടുതൽ യോജിക്കുന്നത് ആന്തരികമായ ഭാവങ്ങളിലാണ് ജീവൻ്റെ. അവിടെ ഈ സഹജമായ വാസനകളും സംസ്കാരവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പോൾ സഹജമായ വാസനകളെ സംസ്കാരം കൊണ്ട് ജയിക്കുന്നു. ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആർജിതമായ സംസ്കാരം, അതാണ് അവിടെയാണ് യത്നത്തിൻ്റെ ആവശ്യപ്പെടുന്നത്. ആർജിതമായ സംസ്കാരം എങ്ങനെ ഉണ്ടാവും? കർമ്മ ഉപാസനകളിലൂടെ. അതേ പറ്റും, ഇല്ലെങ്കിൽ അത്രയും പരമ പരിശുദ്ധ പവിത്രനായിരിക്കും. അത് ജീവന് സാധ്യമല്ല, ദേവന്മാർക്ക് ആ പവിത്രത വലിയൊരളവ് വരും. അവിടെയും പൂർണ്ണമെന്ന് പറയുന്നത് താൻ ശരീരത്തോടുകൂടി ജനിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും അവിടെ ഉണ്ട്. ഉപാസനകളിൽ നിന്നൊഴിയാൻ കഴിയത്തില്ല. കർമ്മ ഉപാസനകളിൽ നിന്ന് അതിൻ്റെ പ്രാധാന്യത്തെ പറയുക. അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ ആസുരഭാവങ്ങളെല്ലാം ഉപാസനയിലൂടെ ജയിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ആ ഉപാസന ജ്ഞാനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭാഷ്യകാരൻ നമ്മൾ പല സന്ദർഭവും ചർച്ച ചെയ്തതാണെങ്കിലും ഒന്നുകൂടി അതിനെ വിശദമാക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഉപാസനയിൽ നിന്നൊന്നും മനുഷ്യനെ മാറ്റണമെന്ന് ഭാഷ്യകാരൻ ആഗ്രഹമുണ്ട്. പ്രധാന ജ്ഞാനം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരുവൻ ഞാൻ അർഹനാകണ്ടേ? നിങ്ങൾ ഉപാസനയും കർമ്മത്തെയൊക്കെ പാടെ നിഷേധിച്ചിട്ട് കേവലം തത്വജ്ഞാനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയും രോചകം എന്ന് പറയും. എന്നുവെച്ചാൽ കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നത് കേവലം അർത്ഥവാദ സമം. അത് കേവലം അർത്ഥവാദം മാത്രം പോലെയുള്ള അർത്ഥവാദത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്തുതിച്ച് പറയും. കേൾക്കുന്നവനൊരു വലിയ മുഖ്യമായിട്ട് സ്തുതിപരമാണ്. കേൾക്കുന്നവനൊരു വലിയ അഭിരുചിയുണ്ടാവും, താല്പര്യമുണ്ടാവും, നല്ലതാണ്, കൊള്ളാമല്ലോന്ന് തോന്നും. കേൾക്കുന്നത് തന്നെ ആനന്ദകരമായിരിക്കും, പക്ഷെ ഒരു ഫലവും ഉണ്ടാവരുത്. കാരണം അവൻ്റെ ആസുരഭാവങ്ങളിൽ ഇതെല്ലാം അമർന്നു പോകും, ഇതിനൊന്നും അതിജീവിക്കാൻ കഴിയത്തില്ല, പിടിച്ചു നീക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ്റെയും താല്പര്യം എന്താണ്? ആ തത്വജ്ഞാനത്തിന് ഒരുവനെ അധികാരിയാക്കും. അതാണ് തത്വജ്ഞാനത്തെ പലപ്പോഴും ഉപദേശിക്കുന്നത്. അവന് തത്വജ്ഞാനത്തിൻ്റെ ഫലത്തെ പറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവനെ തത്വജ്ഞാനത്തിന് അധികാരിയാക്കാൻ വേണ്ടി. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് മാത്രം ഒരുവന് തത്വജ്ഞാനത്തിന് അധികാരിയായിക്കൂടെ എന്ന് ചോദിക്കും? സാധ്യമല്ല. കാരണം ആ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത വന്നാലേ അവന് പിന്നെ തത്വജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ഗ്രഹിക്കുന്നത് തന്നെ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് അവിടെ കർമ്മോപാസനകളെ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ഈ വലിയ തത്വജ്ഞാനം പറയുന്നതിനൊന്നും ബന്ധനായി വിരസമായ ഉപാസനകളെ കുറിച്ച് പറയും. അക്കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിഷ്ഫലതയും രണ്ടും ഭാഷ്യകാരം പറയും. അതിന് നിഷ്ഫലതയുണ്ടെന്താണ്? ആ തത്വജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇതിന് യാതൊരു സ്ഥാനമില്ല. കർമ്മത്തിനും ഇവിടെ സ്ഥാനമില്ല, ഉപാസനയ്ക്കും അവിടെ സ്ഥാനമില്ല. പക്ഷെ ആ പൂർത്തീകരണം സംഭവിക്കുന്നില്ലല്ലോ. സംഭവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും. എന്താ അതിന് തടസ്സം? ഒരുപാട് തടസ്സങ്ങൾ കാണും. ഇവിടെ ഭക്ഷ്യകാരം പറയുന്നത് ആസുരഭാവം തന്നെ എന്ന് വെച്ചാൽ സഹജഭാവങ്ങൾ തന്നെയാണ്. ജീവനിലിരിക്കുന്ന ആ ആസുരഭാവങ്ങൾ തന്നെയാണ്. അതിനെ നശിപ്പിച്ചേ പറ്റും. കർമ്മ ഉപാസനകൾ കൂടി തീരും. അതുകൊണ്ട് സാർത്ഥകതയും നിരർത്ഥകതയും രണ്ട് തലത്തിൽ മനസ്സിലാക്കും. ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇതൊക്കെ നിരർത്ഥകം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുവരെ ഇതൊക്കെ സാർത്ഥകമാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ഭാഷ്യത്തിന് ചില പ്രധാന ഭാഗങ്ങൾ, ഞാൻ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ കുറേ ഭാഷ്യം വിട്ടു. കാരണം അവിടെ സാധാരണ വാച്യാർത്ഥമേ ഉള്ളൂ, വിശേഷിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഈ മന്ത്രങ്ങളുടെ ഓരോ പദങ്ങളായി വ്യാഖ്യാനിച്ചതിന് ശേഷം എന്താണ് ദ്വയ പ്രജാപത്യാഹ, ആ പ്രജാപതിയുടെ സന്തതികൾ രണ്ടു തരത്തിലാണ്, ദേവാസ അസുരാസ ദേവന്മാരും അസുരന്മാരും, തഥാനീയസ ഇവ ദേവ അതിൽ ദേവന്മാരല്പമാണ്, ജായസ അസുരാഹ അസുരന്മാർ കൂടുതലാണ്, യേശു ലോകേഷു അസ്പർത്തന്ത ലോകത്തിൽ സ്പർദ്ധിച്ച് പരസ്പരം സ്പർദ്ധയുണ്ടാക്കി ബാഹ്യമായി ഒന്ന് ആന്തരികമായി മുഖ്യമായിട്ട് ആന്തരികമായി ദേവാഹ കാനീയസഹ ആ ദൈവിക ഭാവങ്ങൾ ആന്തരിക ഭാവങ്ങൾ അതല്പമാണ്, ജായസ അസുരഹ ആസുരഭാവങ്ങളാണ് കൂടുതലും അതാണ് കൂടുതലും പ്രകടമായി വരുന്നു ഉയർന്നു വരുന്നത്. പക്ഷെ ലോകേഷു അസ്പർദ്ധ അവരെ ഉള്ളിൽ അന്ധകരണത്തിൽ അവർ പരസ്പര സ്പർദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദേവാസുര സംഗ്രാമം ദേഹ ദേവ ഊചഹു, അങ്ങനെ അവർക്ക് ദേവന്മാർക്ക് സാത്വിക ഭാവങ്ങൾക്ക് അസുരന്മാരെ ജയിക്കണമെന്ന് തോന്നി അപ്പോൾ അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ ഉദ്ഗീതേന അത്യയാ മേരി, ഇനി ഞങ്ങൾ ഉപാസനയിലൂടെ ഈ ആസുരഭാവങ്ങളെ ജയിക്കും. ഇത്രയും ഭാഗം ഭാഷകാരൻ വ്യാഖ്യാനിച്ചു. അവിടെ ചോദിക്കുന്നു, ജ്ഞാനം ഇതമേവ നിരൂപ്യമാണ്, കുറച്ച് മുമ്പോട്ടാണ്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ എൻ്റെ സാരാംശത്തെ പറഞ്ഞു. ഇത് ജ്ഞാനമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ജ്ഞാനത്തെക്കുറിച്ചാണ്. ഞാൻ എന്ന് വെച്ചാൽ ഉപാസന ശ്രദ്ധിക്കുന്നു, പ്രാണ ഉപാസനയെക്കുറിച്ച് പറയുകയാണ് ഇവിടെ എന്നർത്ഥം. ഈ ഭാഷകാരം പലയിടത്തും അങ്ങനെ ശബ്ദങ്ങൾ പ്രയോഗിക്കും, ഉപാസനയ്ക്ക് ജ്ഞാനം എന്നുള്ള പദം. അത് പ്രകടനം അനുസരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകും. തത്വജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ധരിച്ചു. ഉന്നിതം അഭ്യാരോഹ ജപ വിധിശേഷം അർത്ഥബോധം അല്ല, ജ്ഞാന നിരൂപണം. ഇതെല്ലാം എന്താണ്? ആ അശ്വമേധ കർമ്മത്തിന്റെ ഭാഗമായി വരുന്ന കേവലം ജപിക്കാനുള്ള മന്ത്രങ്ങളാണ്. അതിന് കുറച്ച് അർത്ഥം കാണും. ഇതൊന്നും ഉപാസനപരമായിട്ട് എന്തിനെടുക്കണം? പറയുന്നു അല്ല ഏവം വേദ ഇതി വചന. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നു, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നവന് അതിനിന്ന ഫലം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഭാഷകാരം പറയാൻ കാരണം, ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ, കർമ്മത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ, ഇതിനുശേഷം വരുന്ന തത്വജ്ഞാന ഭാഗത്തെ പോലും ഈ വൈദികരിൽ പലരും കണ്ടിരുന്നത് വെറുതെ കർമ്മം ചെയ്യുമ്പോൾ ചൊല്ലാനുള്ള മന്ത്രങ്ങൾ, അതിനെന്തെങ്കിലും ഫലം ഉണ്ടായിരിക്കും എന്നാണ്. നമ്മുടെ സാധാരണ പൂജാരിമാർ ചൊല്ലുന്ന മന്ത്രങ്ങൾ, മന്ത്രം ചൊല്ലുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ചൊല്ലണം, ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഫലമുണ്ടാകും എന്നുള്ള ഒരു ശ്രദ്ധ കൊണ്ട് ചൊല്ലുന്നു. ഒന്നും മനസ്സിലാക്കാം, ചൊല്ലുന്നത് ശരിയാണോ തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ. അതുപോലെ വൈദിക കർമ്മങ്ങളുടെ ഭാഗമായി ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപാസന ഇതിനുണ്ടോ? എന്താ ഉപാസന? ഞാനപ്പുറം വരുന്ന തത്വജ്ഞാനം എന്താണ്? അതുകൊണ്ട് ഇത് കേവലം അർത്ഥവാദമായിട്ടെടുത്താലോ? ഉദ്ഗീത പ്രസ്താവേ പുരാകൽപശ്രവണ ഉദ്ഗീത വിധിപരം ഇത് ചെയ്ത് പറയുന്നു. ഈ ഉപാസനപരമായ വാക്യങ്ങളെക്കുറിച്ച് പറയുന്ന ഉദ്ഗീതങ്ങൾ, അതിനി പറയും അസതോമാ സർഗമേയ തുടങ്ങിയ ഭാഗങ്ങൾ. അവിടെ എന്താണ്, പുരാകൽപ്പത്തെക്കുറിച്ചും പറയുന്നുണ്ട്, സൃഷ്ടിയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേവലം ആ മന്ത്രങ്ങളെ വിധിച്ചിരിക്കുകയാണ്. അവിടെ ഭാവനയൊന്നുമില്ല, കേവലം മന്ത്രം ചൊല്ലിയാൽ മതി. പക്ഷേ കേവലം മന്ത്രം ചൊല്ലിയാൽ മതി കർമ്മിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അർത്ഥം മനസ്സിലാക്കി ഇത് ഉപാസനയാണ്, അർത്ഥഭാവനയാണെന്നുള്ള ഭാവനയോടുകൂടി ചെയ്താലേ അത് ഉപാസനയാകത്തുള്ളൂ. അതീ പറയുന്ന അസുരന്മാരെ ജയിക്കുന്നതിന് ഉപകരിക്കത്തുള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വേണ്ട എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്ന പ്രകടന ഉദ്ഗീതസ്റ്റ അന്യത്ര വിഹിതത്വ വിദ്യാപ്രകടനത്വ ചാസ്യ പറയുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, വൈദികമായ കർമ്മങ്ങളോട് ചേർന്ന് അർത്ഥവാദ വാക്യങ്ങൾ വരാറുണ്ട്. കേവലം ജപത്തിന് വേണ്ടിയിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇത് ഉപാസനയുടെ പ്രകടനമാണ്, ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണ്, ഉപാസന സഫലമാണ്. അഭ്യാരോഹ ജപസ്യ ചാനിത്യത്വ ഏവം വിദ് പ്രയോജ്യത്വ. നിങ്ങൾ പറയുന്ന ഈ അഭ്യാരോഹ ജപം എന്ന് പറയുന്ന കർമ്മ സന്ദർഭത്തിൽ വരുന്ന മറ്റ് മന്ത്രങ്ങളെക്കുറിച്ചാണ്. അത് അവിടെയൊക്കെ സംബന്ധിച്ച് അവിടെ എന്താണ് വികല്പങ്ങളുണ്ട്. അത് ചിലയിടത്ത് അത് ചൊല്ലാം, ചിലയിടത്ത് ചൊല്ലാതിരിക്കാം. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഉപാസിച്ചേ മതിയാവും, ഉപാസനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുകയാണത്. അനിഷ്ഠേയമായി ഉപാസകൻ ഇത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് വിജ്ഞാനസ്ഥിത നിത്യവശ്രവണ. എങ്ങനെയാണ് നിത്യകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത്? ഒരിക്കലും വിടാൻ പാടില്ല, അത് ചെയ്തേ തീരും. പക്ഷെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങൾ ചില മന്ത്രങ്ങൾ അവിടെ വികല്പങ്ങളും മറ്റൊക്കെ ഉണ്ട്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ. ഇത് കർമ്മത്തിൻ്റെ ഭാഗമായി വരുന്നെങ്കിലും ഉപാസന നിത്യവത് ശ്രവണ, നിത്യകർമ്മങ്ങളെപ്പോലെ തന്നെ അത് അനുഷ്ഠിച്ചേ തീരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. തദ്ഹേ ലോകജിദേവ ഇതിജ ശ്രുദേഹേ, ഇതിന് ഫലമുണ്ട്, ഇത് ഫലത്തെ പ്രാപിക്കും എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉപാസന കൂടിയേ തീരൂ. പ്രാണസ്യ വാഗാദീനാഞ്ച അശുദ്ധി അശുദ്ധി വചന. മാത്രമല്ല അവിടെ പ്രാണൻ വാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഇവിടെ പറയും, ഞാൻ അതിൻ്റെ ശുദ്ധി അശുദ്ധികളെ കുറിച്ചൊക്കെ പറയും. അതെല്ലാം കൊണ്ട് പ്രാണ ഉപാസനയാണ് പറയുന്നത്. നഹി അനുപന്യസ്തി പ്രാണസ്യ ശുദ്ധിവചനം വാഗാദീനാഞ്ചസ ഉപന്യസ്ഥാനം അശുദ്ധിവചനം വാഗാദി നിന്ദയ മുഖ്യപ്രാണ സ്തുതിച്ച പ്രേത ഉപദ്ധി. അതുകൊണ്ട് പ്രാണൻ ശുദ്ധമാണെന്ന് പറയുക, മറ്റുള്ളതെല്ലാം അശുദ്ധമാണെന്ന് പറയുക, പ്രാണനെ സ്തുതിക്കുക, മറ്റുള്ളതിനെ നിന്ദിക്കുക, ഇതെല്ലാം എന്താണ് ഇവിടെ ഉപാസനയുടെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല മൃത്യു അതിക്രാന്തോ ദീപ്യത ഇത്യാദി ഫലവചനഞ്ച. ഈ ഉപാസകൻ മൃത്യുവിനെ അതിക്രമിച്ച് ശോഭിക്കുന്നു എന്നുവെച്ചാൽ മരണത്തെ അതിജീവിക്കുന്ന ശ്രേഷ്ഠമായ ഫലത്തെക്കുറിച്ച് പറയുന്നു. അതെല്ലാം കൊണ്ട് പ്രാണരൂപ ഉപത്തേർഹി ഫലം തദ് വാഗാദീനാം അഗ്നിയാദിഭവ. അതുകൊണ്ട് ഇവിടെ വാഗാദികളിൽ അഗ്നിയാദി കൽപ്പന എന്നുവെച്ചാൽ ഉപാസന ഇതെന്താണ് സഫലമാണ്. ഇവിടെ പറയും ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് പ്രാണരൂപപ്രാപ്തി, പ്രാജാപത്യപ്രാപ്തി, മരണമില്ലാത്ത അവസ്ഥ, ശരീരം നശിച്ചിട്ട് ജനിക്കുകയല്ല, മറിച്ച് എന്താണ് ഇവിടെ ജനനമില്ല, സ്വയം തന്നെ അത് പ്രജാപതിയായി മാറുന്നു. ഇത്തരം ഫലങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇത് ഈ ഉപാസന വിശിഷ്ടമാണ് എന്നാണ്. ഉപാസനയെ അംഗീകരിക്കണം, ഇതിനെ മറ്റ് അർത്ഥവാദ മന്ത്രങ്ങളെ പോലെ കാണരുത് എന്ന് പറയുമ്പോൾ പൂർവക്ഷ പറയുന്നു ഭവതു നാമ പ്രണനസി ഉപാസന. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. പ്രാണോപാസനവും ഒരു മുഖ്യമായ ആധ്യാത്മിക സാധനയാണ്. ഇന്നത് വിശുദ്ധ്യാദി ഗുണവത്യേതി നിന്ദുസ്യാദി ശ്രദ്ധത്വ. പക്ഷെ അതൊന്നും നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ വിശുദ്ധ്യാദി ഭാവനയോടുകൂടി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അത് പറയുന്നത് മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥ നിഷ്ഠയോടുകൂടി ചൊല്ലണമെന്നും നിർബന്ധമില്ല. ഇവിടെ അതെല്ലാം വിശേഷിച്ച് എന്തിന് പറയുന്നു? വിശുദ്ധ ഭാവനയോടുകൂടി അത് ചെയ്യുക എന്നെല്ലാം പറയുന്നു. ചോദിക്കുന്നു അതങ്ങനെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ചെയ്യണം. ഉപാസ്യത്തെ സ്തുത്യർത്ഥത്തെഹി, ഇത് ഉപാസ്യമാണോ? ഇത് കേവല സ്തുതിക്ക് വേണ്ടിയല്ല അല്ല എന്നാ. ആ വിപരീതാർത്ഥ പ്രതിപത്തെഹി ശ്രേയപ്രാപ്തി ഉപത്തേർ ലോകവത് യോഹി അപരീതം ആ വിപരീതമർത്ഥം പ്രതിപത്തിൽ ലോകേ ഇഷ്ടം പ്രാപ്നോതി അനുഷ്ഠാൻവാ നിവർത്തത എന്ന വിപരീതാർത്ഥ പ്രതിപത്യ തഥൈഹാവി ശ്രൗത ശബ്ദജനിത അർത്ഥപ്രതിപത്തു ശ്രേയപ്രാപ്തി രൂപന നവിപരി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇവിടെ പ്രാണ ഉപാസന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ ഈ മന്ത്രങ്ങളിൽ നിന്നും ഇതിൻ്റെ ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കി എങ്ങനെയാണോ ശ്രുതിയുടെ താല്പര്യം ആ താല്പര്യത്തെ അനുസരിച്ച് തന്നെയാണ് ഈ വൈദികൻ ഇവിടെ ഉപാസിക്കേണ്ടത്. ശരിയായ അർത്ഥം മനസ്സിലാക്കി ഉപാസിച്ചാലേ ശരിയായ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇത് പൊതുവെ പറയുന്ന ഒന്നാണ്. ഉപാസനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉപാസന എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തെറ്റായി ധരിക്കാതെ ഉപാസിച്ചാൽ മാത്രമേ ആ ഉപാസനയ്ക്ക് അവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഫലമുണ്ടാവും. കാരണം ഒരു ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ആ ഉപാസനയുടെ ഫലത്തെക്കുറിച്ചും പറയും. എന്തിനു വേണ്ടി ആ ഉപാസന അനുഷ്ഠിക്കണം? ആ ഫലത്തിന് വേണ്ടി. നമുക്ക് ആ ഫലം തന്നെ കിട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ ഉപാസനയ്ക്ക് എന്ത് വിധി വിധാനങ്ങളാണോ ഉള്ളത് അതെല്ലാം പൂർണ്ണമായി അറിഞ്ഞ് അതനുഷ്ഠിച്ച് തന്നെ ചെയ്യണം. ഇതൊരു പൊതുവായ തത്വമാണ്. ചെയ്താൽ ആ ഫലം കിട്ടും. ആ ഉപാസനയിൽ എന്തെങ്കിലും വൈപുണ്യം വന്നു കഴിഞ്ഞാൽ, ന്യൂനത വന്നു കഴിഞ്ഞാൽ ഫലത്തിന് അത് സംഭവിക്കും, ഫലവും കിട്ടാതെ. അപ്പോൾ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭക്തിയുണ്ട്, അതുകൊണ്ട് വിഭക്തി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല, അത് സാധ്യമല്ല. ഇവിടെ ഉപാസനകൾ വിധിച്ചിരിക്കുകയാണ്, വിധിവിധാനങ്ങളുണ്ട്, ഫലത്തെയും വിധിച്ചിരിക്കുന്നു. അപ്പോൾ വിധി അനുസരിച്ച് തന്നെ ചെയ്യണം. ശ്രേയപ്രാപ്തി രൂപം, അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാവും. എന്നാൽ വിവരി വിധി അറിയാത്തത് കൊണ്ടോ അത് ചെയ്യുന്നതിനുള്ള അശക്തി കൊണ്ടോ നമ്മൾ സ്വയം എന്തെങ്കിലും സമാധാനം കണ്ടെത്തും, അതുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല. അത് വിശേഷിച്ചും വൈദികമായ ഉപാസനകൾ. അതുകൂടെ ഭാഷകാരൻ ഉറപ്പിച്ച് പറയുകയാണ്, വിധിപ്രകാരം തന്നെ ചെയ്യുക എന്നാൽ ആ ഫലം ഉണ്ടാകും. എന്നാൽ വിവരി മറിച്ചാണെങ്കിൽ സംഭവിക്കത്തില്ല എന്നർത്ഥം. നമ്മൾ ലൗകികമായ ഉപാസനകളിൽ പലപ്പോഴും നമ്മൾ ഓരോ സൂത്രങ്ങളൊക്കെ കണ്ടുപിടിക്കും. കാരണം പൂജയും മന്ത്രങ്ങളും ഹോമവും ഒക്കെ ചെയ്യുന്നവർ അവന് ശരിക്കും അറിയാതെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അവസാനം ഒരു ക്ഷമാപണം ചൊല്ലി കാര്യങ്ങളങ്ങ് ഒതുക്കും. സർവമേതക്ഷമസ്വ, ഞാൻ വിവരമില്ലാതെയാണ് ചെയ്തത്, വിവരമില്ലാതെ ചെയ്യുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ദൈവം ഇത് അങ്ങ് ക്ഷമിച്ചോളുക. വിവരം ഉണ്ടാക്കാനൊന്നും ഇനി ശ്രമിക്കാൻ സമയമില്ല, ഓ അറിയാമെന്നുള്ളതുപോലെ ചെയ്യുന്നു, ക്ഷമിച്ചു കൊടുക്കുക. എന്നാ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്തായാലും ബോധ്യമുണ്ടല്ലോ ചെയ്യുന്നത് ശരിയല്ലെന്ന്, അല്ലെങ്കിൽ പിന്നെ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ക്ഷമ ചോദിക്കുന്നതിൻ്റെ അടുത്തും ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് സ്വയം ബോധ്യമുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ എന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം ചോദിച്ചാൽ പോരെ. അപ്പോൾ എന്ന് ക്ഷമ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം തന്നെ അറിയാം താനത് ചെയ്യുന്നത് ശരിയായിട്ടല്ല, എന്നാൽ ശരി ഇത് എങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാക്കുക, അതിനൊന്നും ശ്രമിക്കാനും വയ്യ. പകരം എന്താണ്? ക്ഷമ ചോദിച്ച് കാര്യം സാധിക്കുക. അത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ കാരണം ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഈ ചെയ്യുന്നവനും ഗുണമില്ല, കാശ് കൊടുക്കുന്നവനും ഗുണമില്ല. രണ്ടുപേർക്കും വിശേഷിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആകാം, അത് ചെയ്യുന്നവനും അറിയും. പക്ഷേ വേദത്തിൽ അങ്ങനെയൊന്നും കയറി പ്രവർത്തിക്കരുത്. വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രേയപ്രാപ്തി എന്നുവെച്ചാൽ അവിടെ ശ്രേയസ് എന്ന് പറയുന്ന ഫലം ഉണ്ടാകണമെങ്കിൽ അതിന് യാതൊരു

0: അർത്ഥങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് കാലം കൊണ്ട് ആചാര്യന്മാരതൊക്കെ മാറ്റിയത്. കാരണം വൈദികമായൊരു കാലം കഴിഞ്ഞു, ജനങ്ങൾക്കൊക്കെ ഇതിന് ശ്രദ്ധയും ശേഷിയും കുറഞ്ഞു. പിന്നെ ആ കർമ്മങ്ങളെല്ലാം അതേപോലെ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നതിന് മനുഷ്യന് ശേഷിയില്ല. അതാണ് ഒരു കാര്യം, ശ്രദ്ധയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ രൂപങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിയാണ് പിന്നീട് സ്മാർത്ഥമായ കർമ്മങ്ങളും ഉപാസനകളും ക്ഷേത്ര ഉപാസനകളും മറ്റ് ദേവത ഉപാസനകളും ഒക്കെ വന്നത്. അതുകൊണ്ടാണ് അത് വൈദികമായ അർത്ഥത്തിന് അതിൽ മാറ്റമൊന്നും വരാൻ പാടില്ല. എന്നുവെച്ചാൽ തത് വിജ്ഞാനസ്യ അപവാദ ശ്രൂയത്തെ. ഒരു ശ്രുതിയുടെ താല്പര്യം അതിൻ്റെ അർത്ഥം അതിന് അപവാദമായിട്ട് മറ്റൊന്നുമില്ല. ശ്രുതിയുടെ താല്പര്യം ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അതനുസരിച്ച് തന്നെ ചെയ്യണം. ഒരു ലോകയുക്തികളെ കൊണ്ടോ ലൗകികമായ ജ്ഞാനങ്ങളെ കൊണ്ടോ ശ്രുതിയുടെ താല്പര്യത്തിന് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് അസംബന്ധമാണ്, അത് ഭ്രാന്തിയാണെന്ന് പറയാൻ കഴിയത്തില്ല. തത് ശ്രേയപ്രാപ്തി ദർശനം. അതെന്തുകൊണ്ട്? അത് അനുഷ്ഠിക്കുന്നവൻ അതിൽ നിന്ന് ശ്രേയസ്സുണ്ട്. യഥാർത്ഥവതാം പ്രതിപദ്യാമഹേ, യഥാർത്ഥതാം പ്രതിപദ്യാമഹേ. അതുകൊണ്ട് എന്താണ്? ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കുക, ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കുക. ഭാഷ്യകാരൻ പറയുന്നു, ഞങ്ങൾ അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, അതിനെ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്. വിജയിച്ച അനർത്ഥപ്രാപ്തി ദർശനം. അത് മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അനർത്ഥത്തെ ഉണ്ടാകും. ശരിയെ അറിഞ്ഞ് തന്നെ അത് അനുഷ്ഠിക്കണം. യോഹി വിപരീയണ അർത്ഥം പ്രതിപദ്ധ്യതയിലൊക്കെ പുരുഷസ്ഥാണുരെത്തി അമിത്രം മിത്രം ഇതിവാസം അനർത്ഥം പ്രാപ്തി പറയുന്നു. ലൗകികമായ കാര്യങ്ങളിൽ പോലും നമ്മൾ വിപരീതമായ അർത്ഥത്തെ ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ദോഷമുണ്ടാവും. പുരുഷന് തൂണെന്ന് ധരിച്ചു ഭയമുണ്ടായി, ശത്രുവിന് മിത്രമെന്ന് ധരിച്ചു വലിയ അപകടമുണ്ടായി. വിപരീത ബുദ്ധി ലോകത്തിൽ തന്നെ അപകടം ഉണ്ടാക്കുന്നു. അപ്പോൾ വേദത്തെ സംബന്ധിച്ച് പറയാനുണ്ടോ? വൈദികമായ കാര്യങ്ങളിൽ ശരിയായ അർത്ഥത്തെ ധരിച്ച് കർമ്മമായാലും ശരി ഉപാസനയായാലും ശരി ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക, എന്നാൽ മാത്രമേ അവിടെ പറയുന്ന ഫലമുണ്ടാകൂ. മറിച്ചാണെങ്കിൽ അവിടെ ചിലപ്പോൾ അനർത്ഥവും ഉണ്ടാകാം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ഉപാസന സഫലമാണ്. എന്നിട്ട് ആ വിഷയങ്ങൾ ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യും.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thiruneriya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Harna Vishnu Devana Vartanto Bhangiraha Shivneva Aashe Vidhagavam Adasthame Karbhavakshame Prayatshame Prayatshame Dejasthame Prostame Prostame Svagasthame Travasthame Sukasthame Yogasthame Durasthame Pranasthame Anasthame Yanasthame Dushame Vittanjama Adhidanjame Vaakthame Manasthame Kishrushame Kratranjame Rakrasthame Malinjama Bojasthame Zahasthame Ayushame Dharajama Adhame Tanoskame Dharmajame ൃദ്ധം ചേർച്ചമേ മൃത്യമേ മനസ്സമേ മനസ്സമേ.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്. 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

അദ്ദേഹത്തിന്റെ ഒരു കൃതി പഠിക്കുക എന്നുള്ളത് കുറെ കാലമായി പാലക്കാട് സിനിമയാമിഷൻ ചെയ്തു പോരുന്നതാണ്. ഗുരുദേവൻ

0: വൈശേഷികം തുടങ്ങി ഒട്ടേറെ ദർശനങ്ങളുടെ നാടാണ്. അവയെ അവലംബിച്ച് വൈദിക സംസ്കൃതിയിൽ നിന്ന് അനേകം പ്രസ്ഥാനങ്ങൾ പിന്നീട് രൂപാന്തരപ്പെടുന്നു. ചിന്തയിൽ നിന്ന് ഉളവാകുന്നത്, ഉരുത്തിരിഞ്ഞുളവാകുന്നത്, അനുഷ്ഠാനങ്ങളായി വികസിക്കുന്നതുമായ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയാണ് ഈ രാജ്യം. അന്നൊന്നും മനുഷ്യൻ ആനന്ദത്തിന് അവന്റെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ഇത്രയേറെ സ്വാധീനിച്ചിരുന്നില്ല. ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഖം ദുഃഖം ഇവയുടെ തലങ്ങൾ തുടങ്ങുന്നത് അന്നമയത്തിലല്ലെന്ന് അതിപ്രാചീനരായ ആളുകൾ തിരിച്ചറിഞ്ഞു. അന്നമയത്തിന് പ്രാധാന്യം നൽകുകയും മനുഷ്യസുഖത്തിന്റെ ഇതിവൃത്തം അന്നമയത്തോട് ബന്ധപ്പെടുത്തുകയും ചെയ്തത് പുരോഗമനത്തിന്റെ ഈ നാടുകളിലാണ്. പൗരാണികമായ വിഷയങ്ങൾ സുഖങ്ങൾക്ക് കാരണമാണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അടുത്ത കാലത്ത് മാത്രമാണ്. അതിന്റെ സ്വഭാവവും അതിന്റെ പഠനവും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് മറ്റൊന്നിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് വിഷമമുണ്ടാകും. വിഷയങ്ങളോ ഇന്ദ്രിയങ്ങളോ അവയെ ഉൾക്കൊള്ളുന്ന സ്ഥൂല ശരീരമെന്ന അന്നമയ കോശമോ ഏതാണ്ട് പ്രാണമയം പോലുമോ ഈ ആനന്ദഭൂമികയുടെ രംഗവേദിയല്ലെന്ന് വളരെ പ്രാചീനർ മനസ്സിലാക്കിയിരുന്നു. ഒരുവന്റെ ആനന്ദം അവൻ അനുഭവിക്കുന്ന ഭൗതിക സുഖം പോലും മനോമയം മുതലാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. നമുക്ക് അഞ്ചു കോശങ്ങളാണ് ഉള്ളത്. പ്രാചീന ഭാഷയിൽ ഞാനൊരു കാര്യം മറന്നുപോയി, നിങ്ങളിൽ പുതുമുഖങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ശങ്കയുണ്ടാവും. മനുഷ്യന് അഞ്ചു കോശങ്ങളാണുള്ളത്, അഞ്ചു ഉറകൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. നമ്മുടെ ആഹാരമൊക്കെ പചിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതുമായ ഈ ശരീരം, അതിലെ സ്ഥൂലങ്ങളായ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഇവയടങ്ങുന്നതാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അതിനെ ചലിപ്പിക്കുന്നത് പ്രാണൻ, അപാനൻ, ധ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന അഞ്ച് വായുക്കൾ. മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, മൂത്രപുരീഷാദികളെ പുറത്തു തള്ളുന്ന അപാനൻ, ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 വീതം പ്രതിശാഖാനാഡികൾ അടങ്ങുന്ന ആ നാഡിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാനൻ, പചിച്ച ആഹാരത്തെ സമാനമായി ഓരോ ഇന്ദ്രിയത്തിനും അവയവത്തിനും ഇണങ്ങുമാറെത്തിച്ചു കൊടുക്കുന്ന സമാനൻ, ഉദ്ഗാതാവായ ഉദാനൻ, ഇവരുടേതായ ലോകമാണ് പ്രാണമയം. അതാണ് ജീവന്റെ ധർമ്മ സ്ഥലം. എന്നാൽ അവിടെയൊന്നും വികാരത്തിനോ വിചാരത്തിനോ സ്ഥാനമില്ല. വ്യക്തിയുടെ സ്ഥൂലമായി കാണാവുന്നതിനപ്പുറം വികാരത്തിന്റെയും വിചാരത്തിന്റെയുമായ ഒരു വ്യക്തിത്വമുണ്ട്. കാണുവാനോ പരിചയപ്പെടാനോ ആവാത്ത
1: ആ വൈകാരിക വ്യക്തിത്വത്തിന്റെയും വൈചാരിക വ്യക്തിത്വത്തിന്റെയും തലങ്ങൾ ആവിർഭവിക്കുന്നത് മനസ്സു മുതലാണ്. സങ്കല്പവും വികല്പവും ഉണ്ടാകുന്ന മനസ്സ്, ഇത് ഇന്നതാണ്, ഇത് ഇന്നതാകാം, ഇന്നതാണോ എന്ന് ശങ്കയുണ്ട്, ഇന്നതല്ല എന്നൊക്കെ വസ്തുക്കളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, സങ്കല്പിക്കുക വികൽപ്പിക്കുക ചെയ്യുന്ന സ്വഭാവമുള്ള മനസ്സും, ഇത് ഇന്നതാണെന്ന് നിശ്ചയിച്ചുറയ്ക്കുന്ന ബുദ്ധിയുണ്ട്, ഇതെന്റെയാണ് എനിക്ക് സുഖമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അഹങ്കാരം, അതിൽ മനസ്സുമായി ബന്ധപ്പെടുന്ന കോശാന്തര വ്യാപാരത്തെ മനോമയ കോശം എന്ന് പ്രാചീനം പറയും. അനേക ജന്മസിദ്ധങ്ങളായ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും വൃദ്ധശ്രവനാണ് മനസ്സ്. ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിലുള്ളത്, അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും കണ്ടതൊക്കെ അതിനകത്തുണ്ട്. അങ്ങനൊരു മനസ്സിന്റെ ഉടമയാണ് ഞാനെന്നും അങ്ങനെയുള്ള മനസ്സുള്ള ഒരാളോടാണ് ഞാൻ ഇടപെടുന്നതെന്നും അറിഞ്ഞിടപെട്ടിരുന്നു പഴമക്കാർ, വിദ്യാഭ്യാസം ഇല്ലാതിരുന്നു. അങ്ങനെയുള്ളൊരു മനസ്സാണ് എന്റെയെന്ന് അറിയാതെയാണ് ഇന്ന് പരിണത പ്രജ്ഞന്മാരെന്ന് നടിക്കുന്നവർ പോലും ജീവിക്കുന്നത്. ക്ഷണഭംഗുരമായ ശരീരത്തെ മാത്രം പഠിക്കുകയും പാരമ്പര്യ പ്രതിഷ്ഠിതമായ മനസ്സിനെ പഠിക്കാതിരിക്കുകയും അതിന്റെ സങ്കല്പങ്ങളും വികല്പങ്ങളും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നു ഇന്ന്. പ്രാചീനരങ്ങനെയല്ല. അതിൽ നിശ്ചയമുറയ്ക്കുന്ന ബുദ്ധിയെ വിജ്ഞാനമയ കോശത്തെ, മനോമയം വിജ്ഞാനമയം, എന്റെ നിശ്ചയങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഉറപ്പുകൾ, ഇവയൊക്കെ നോക്കിയാൽ ഇത് കാണാം. അങ്ങനൊരു വ്യക്തിത്വമുണ്ട്, എനിക്ക് ഉറപ്പുള്ള ഒരു ലോകമുണ്ട്. ഏത് വസ്തുവും എന്നിൽ ചേരുമ്പോൾ അതിന്റെ പ്രതിബിംബം എന്റെ ആനന്ദമായ കോശത്തിന്റെ ഭോഗവൃത്തിയിൽ വന്ദിച്ചാൽ സുഖമോ ദുഃഖമോ എനിക്കുണ്ടാവും. ഇതിനെ അവലംബിച്ച്, ഇത്രയും കാര്യങ്ങളെ അവലംബിച്ച്, മനോമയം മുതൽ ആനന്ദമയം വരെയുള്ള കോശങ്ങളെ അവലംബിച്ച് വിവിധ ദർശനങ്ങൾ വിവിധ അനുപാതങ്ങളിൽ അതിന്റെ പാരമ്പര്യങ്ങളിൽ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോർന്ന ഒരു ജീവിതക്രമം ഈ രാജ്യത്തുള്ളവർക്കുണ്ടായി. അവര് പ്രായേണ ദൃശ്യത്തിനും ഇന്ദ്രിയങ്ങൾക്കും അതുകൊണ്ട് അത്ര പ്രാധാന്യം കൊടുത്തില്ല. അവരണ്ടും ആനന്ദത്തിന് ഉപാധിയല്ലെന്ന് അറിയുകയും ചെയ്തു. അതിലെ സിദ്ധാന്തങ്ങളെ ആകെ സമന്വയിപ്പിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളെ, വ്യത്യസ്തങ്ങളായ ദർശനങ്ങളെ സമന്വയിപ്പിച്ച് ആറ് ദർശനങ്ങളിൽ ഒതുക്കിയിരുന്നു. അതിന്റെ അവാന്തര വിഭൂതികളാണ് എല്ലാം. ആ ആറ് ദർശനങ്ങളെ സമന്വയിപ്പിക്കുവാൻ ആചാര്യന്മാർ ഒട്ടു വളരെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രാതസ്മരണീയരായ ഒരുപാട് പേരുണ്ട്. അവതരിപ്പിക്കൽ അവർ എത്തിച്ചേർത്തത് അദ്വൈത ഭൂമികയിലാണ്.
0: അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദി മഹത്വ മാത്രമാകും.
1: അറിവിനെ എടുത്താൽ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയുക എന്ന പ്രക്രിയ, ഇത് മൂന്ന് കുടങ്ങളാണ്.
0: അറിയുന്ന അറിവെല്ലാം അറിയുന്നവനെ നിലയം പ്രാപിക്കുക, അറിയുന്ന രീതി അറിയുന്നവനിൽ വിലയം പ്രാപിക്കുന്ന ഒരാദിമഹത്തിനെ കുറിച്ച്
1: നാരായണ ഗുരുദേവൻ തന്നെ ആത്മോപദേശ പ്രയോഗത്തിൽ പറയുന്നുണ്ട്. അദ്വൈതത്തിന്റെ ആ ഭൂമികയും അതിന്റെ പാരമ്പര്യവുമാണ്. അത്
0: സാധാരണ ആളുകൾക്ക് കിട്ടില്ല
1: എന്ന് പറയാനും അദ്ദേഹം മറന്നില്ല. സാധാരണക്കാർക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത്, സാധാരണ കഴിഞ്ഞ് ഒരു കോമയും സാധാരണമായി ലഭിക്കില്ല എന്നിടുക.
0: കാരണം ത്രിപുടി മുടിഞ്ഞ് ആണ് ആ അനുഭൂതി എത്തുന്നത്.
1: മൂന്ന് കുടങ്ങൾ ഇല്ലാതായി,
0: ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിച്ചു കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടയാണ്
1: ആ ഗുരുദേവൻ അദ്വൈത സമീക്ഷയിൽ നിന്നുകൊണ്ട് അനേക പഠനങ്ങൾ ശിഷ്യന്മാരോടുള്ള വാത്സല്യ നിമിത്തം നടത്തുകയും അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു.
0: ഈ അദ്വൈത ഭൂമിക വളർന്നു വന്നത് ശൈവാഗമങ്ങളോട് ചേർന്നാണ്.
1: ഗുരുദേവനും ആ ശൈവ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയായി നിന്നുകൊണ്ട്
0: ശൈവ സ്തുതിവരങ്ങളായ കീർത്തനങ്ങളും രചിച്ചു.
1: വൈദിക മന്ത്രങ്ങളിൽ അതീവ വിശിഷ്ടമാണ് ശിവപഞ്ചാക്ഷരം.
0: അതില് ശംഭുവായിരിക്കുന്ന ശിവനെ മുൻനിർത്തിയാണ് ആ മന്ത്രം.
1: ഗുരുദേവന്റെ ഈ കൃതിയും ശൈവപരമാണ്. സദാശിവ ദർശനം,
0: സദാശിവമായിരിക്കുന്ന ആ ബോധത്തെ
1: ശിവം മംഗളം,
0: കേവലമായ ഒരു ബോധം മാത്രമേ ശിവമായുള്ളൂ. ഏതെങ്കിലും ദൃശ്യവുമായി അതൊന്ന് ചേർന്നാൽ അമംഗളമായി. എന്തിലും അറിവ് എന്ന് മാത്രം ഒരാൾ കണ്ടാൽ വിലീനമായ ചക്തി ഊർജപ്രസരം പോലെ ത്രസിച്ച് വിഷയങ്ങളായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ ശിവമാണ്. മംഗളകാരകനായ ആ ശിവനെ, സദാ ശിവമായിരിക്കുന്നതിനെ
1: ഗുരുദേവൻ കാണിച്ചു തരുന്നതാണ് ഈ കൃതി. ഭാരതീയ പാരമ്പര്യത്തില് അത്തരം ആചാര്യന്മാർക്ക് ജനിമരണങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല. സാമ്പ്രദായികമായ മര്യാദ അതാണ്. ഇന്നിടത്ത് ജനിച്ചു, ഇന്നതുപോലെ വളർന്നു എന്നൊക്കെ പറയുന്നത് ആ ദർശനം ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഏത് ദേശക്കാരാണ്, ആ ദേശത്തിനൊരു അഭിമാനം ഉണ്ടാകാനാണ്. ആ അഭിമാനം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ദർശനം പഠിക്കില്ല. അവര് ജനിച്ച ദേശം, അവരെ വളർത്തിയ അച്ഛനമ്മമാർ ഒക്കെ ആ ദർശനം കൊണ്ട് ഭാഗ്യവാന്മാരാണ്. അതിനോട് മമത പുലർത്തി ആ ചരിത്രം പഠിക്കുന്നത് ഭാരതീയമല്ല, സമറ്റിക് രീതിയാണ്. അതുകൊണ്ടാണ് പൂർവന്മാരുടെ ചരിത്രമൊന്നും നമുക്ക് കിട്ടാതെ പോയത്. ചരിത്രം പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ദർശനങ്ങൾ നമുക്ക് അന്യമാവുകയും ചെയ്തു. അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവനെ നമുക്ക് സദാശിവ രൂപത്തിൽ ഈ ദർശനത്തിൽ കാണാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയുടെ ബോധമാണ് അയാളുടെ ദർശനം. ഗുരുദേവൻ കാണുന്ന സദാശിവൻ അദ്ദേഹം തന്നെയാണ്. അതിന്റെ മേൽ നാടിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ കാര്യങ്ങൾ തീർക്കുന്നത് നമ്മുടെ ലാഭത്തിന് മാത്രമാണ്. അതാകട്ടെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സവുമാണ്. ആ കൃത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നമുക്ക് ആവശ്യമുള്ളതുമല്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, അദ്ദേഹം അവതരിപ്പിക്കുന്ന ദർശനം കേവലമാണ്. അതിന്റെ ഒരു മാധുര്യം നുകരാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഗുരുവിനെ മറക്കാനാവില്ല. ലളിത കോമളങ്ങളായ അന്നത്തെ, ഇന്നീ പദങ്ങൾ ലളിത കോമളങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്മതമാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് നിങ്ങൾക്ക് മലയാളം അറിയില്ലാത്ത കാലമാണ്. മലയാള ഭാഷയിലെ പദങ്ങളൊന്നും തന്നെ മലയാളിക്ക് അറിയാൻ വയ്യാത്ത വിധം അവന്റെ ഭാഷയെ പത്രങ്ങൾ വികലമാക്കിയ ഒരു കാലത്താണ് നമ്മളിത് വായിക്കുന്നത്. അതുകൊണ്ടുള്ള വൈകല്യങ്ങൾ വളരെയാണ്. പ്രഹാരം എന്ന പദത്തിന് അടിയെന്നാണ് അർത്ഥം. പ്രഹരം എന്ന പദത്തിന് യാമം എന്നാണ് അർത്ഥം. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിക്കുക, പ്രഹരിച്ചു എന്ന് വായിക്കുമ്പോൾ, പ്രഹരം എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന അടി എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളിലൂടെ മാതാവിന്റെയും പിതാവിന്റെയും സംസ്കാരത്തിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്നത് ആ ഭാഷ, പറഞ്ഞു ശീലിക്കുന്നതല്ല. എന്റെ അബോധത്തിൽ കിടക്കുന്ന ഭാഷ ഒരർത്ഥത്തിലും, ബോധത്തിൽ ഞാൻ പഠിച്ചെടുക്കുന്ന ഭാഷ വേറൊരർത്ഥത്തിലുമാകുമ്പോൾ എന്റെ മസ്തിഷ്കം, എന്റെ ശാരീരിക സ്ഥിതികളൊക്കെ രോഗാതുരമാവുക സ്വാഭാവികമാണ്. ഭാഷ അനുഭവമായി തീരുന്നത് ലിംഗങ്ങളെ കൊണ്ടാണ്. ഓരോ പദവും മനസ്സുമായി ചേർന്നാൽ ഒരു ലോകം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. വാക്കും മനസ്സും ഇണചേർന്ന് പ്രപഞ്ചമുണ്ടാകുന്നു. പുത്ര, അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു. ബൃഹദാരണ്യകം. ഭാഷയെ കുറിച്ചുള്ള പ്രാചീനന്റെ കൽപ്പന ഇതാണ്. അമ്മ ഒരു വാക്ക് പറയുമ്പോൾ, അത് കുഞ്ഞ് കേൾക്കുമ്പോൾ, അവന്റെ പൂർവ സംസ്കാരത്തിൽ നിന്ന് ആ ശബ്ദാശ്രിതമായൊരു ലോകം ഉണർന്നു വരും. അല്പം കഴിയുമ്പോൾ അവനിലുണ്ടായ ലോകത്തിനകത്ത് അവനിരിക്കും. അവനിലുണ്ടായ ലോകത്തിനുള്ളിൽ അവനിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ലോകം ഉണ്ടാകുന്നത് അവന്. ആ ലോകം സൂക്ഷ്മമാകയാൽ സ്ഥൂലമായ അവൻ അതിനകത്തിരിക്കുന്നു. ഇത് ഭാഷയുടെ വലിയൊരു ചാതുര്യമാണ്. അങ്ങനെ സംസ്കാരമായി തീർന്ന ഭാഷ, ആ പദത്തിന് വേറൊരർത്ഥം ആധുനികമായി പഠിക്കുമ്പോൾ സ്വപ്നത്തിലെ പദവും ലോകവും ജാഗ്രത്തിലെ പദവും ലോകവും വ്യത്യസ്തമായി തീർന്നാൽ അവൻ അവനെ നിഷേധിക്കുന്നവനും ജീവിക്കാൻ പറ്റാത്തവനുമായി. ഇത് ഭാഷാശാസ്ത്രത്തിന്റെ പൊരുളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആധുനിക ഭാഷാ പഠനങ്ങൾ ഈ മനഃശാസ്ത്ര സത്യം അറിഞ്ഞിട്ടല്ല, അതിന്റെ വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇതിനകത്തെ ഭാഷ മലയാളമാണ്. നിങ്ങൾ പറയുന്നത് പലപ്പോഴും പുതിയ ഭാഷയാണ്, ഭാഷയുടെ വളർച്ചയാണെന്ന് പറഞ്ഞുകൂടാ. അത് കാര്യമായ ലിംഗങ്ങളെ നിങ്ങളുടെ മാതൃസങ്കല്പങ്ങൾക്കനുസൃതമായി തരുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് അതിന്ന് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുദേവന്റെ ഭാഷ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പോണം. ശ്ലോകം മുതൽ നോക്കാം, കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ചൊല്ലിത്തരാം, ചൊല്ലാം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയും അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിലങ്ങു നിന്നു ഇന്നണങ്ങു ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. നല്ല മലയാളം ചൊല്ലാനൊരു വിഷമമാണ്. നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ അത്ര ദൂരം പോയി നോക്കിയാൽ മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിൽ അങ്ങുമിന്നുമിന്ന് ഇണങ്ങൾ അങ്ങുമിങ്ങും എങ്ങുമില്ല നല്ല മംഗളം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണും എണ്ണമൊക്കെ ഈ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര കാര്യങ്ങൾ കാണുന്നുണ്ട്. അവ എടുത്തു നോക്കിയാൽ മണം മുതൽ ഗന്ധം മുതൽ, ഗന്ധം പൃഥ്വിയുടെ ഗുണമാണ്, അതുപോലെ തന്നെ രസം ജലത്തിന്റെ ഗുണമാണ്. അതിൽ ഗന്ധവും രസവും രൂപവും സ്പർശവും ശബ്ദവും പൃഥ്വിയുടെ ഗുണമാണെന്ന് പറയാം. സ്ഥൂലമായതുകൊണ്ട് മുഖ്യ ഗുണം ഗന്ധമാണ്. ജലത്തിന്റെ ഗുണമാണ് രസം, മുഖ്യ ഗുണം. ഗന്ധമൊഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. തേജസ്സിന്റെ ഗുണമാണ് രൂപം, അത് മുഖ്യ ഗുണം. ഗന്ധവും രസവും ഒഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. വായുവിന്റെ ഗുണമാണ് സ്പർശം, അതിന് സ്പർശവും ശബ്ദവും ഗുണമാണ്. ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അപ്പോ ആകാശം ആകാശ വായു, വായോ രഗ്നി, അഗ്നേ രാവ, അവയോ പൃഥ്വി, ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളാണ്. ആ അഞ്ചു ഭൂതങ്ങളെ അറിയുന്നത് ഗന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൊണ്ടാണ്. വിഷയം വിശേഷേണ ഷിഞ്ഞ്, ഷിഞ്ഞ് ബന്ധനെ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. വിശേഷേണ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. ആരെയാണ് വിഷയം ബന്ധിക്കുക? അതിനടുത്തിരിക്കുന്നവനെ. ഒരു വസ്തു കണ്ടു, ഒന്ന് നോക്കാം പിന്നെ നോക്കരുത്. സെക്കൻഡ് ലുക്ക്. ബൈബിൾ അങ്ങനെ പറയും. യുദ്ധത്തിന്ന രണ്ടാമത് നോക്കിപ്പോയാൽ ആ കാഴ്ചയിൽ അവൻ ബന്ധിച്ചു. ഒരു ശബ്ദം കേവലമായി കേൾക്കാം, ശ്രദ്ധിച്ച് രണ്ടാമത് കേട്ടാൽ ആ ശബ്ദത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടു. ഒരു സ്പർശം ഒന്നുരുമി പോകാം, അതിൽ ഉറച്ചു സ്പർശിച്ചാൽ അവൻ ആ സ്പർശത്തോട് ബന്ധിച്ചു. ഇനി അവൻ അറിവുണ്ടാവില്ല, ബന്ധനങ്ങളിൽ ഒന്നും അറിവില്ല. അറിവ് അവനെ ബന്ധിച്ച വികാരം മാത്രമാണ് അവൻ അറിവ്. ആ വികാരത്തിന് വെളിയിൽ അതിനെ കണ്ട് അറിയണമെങ്കിൽ അവൻ സാക്ഷിയായിരിക്കണം, ബന്ധിക്കാതിരിക്കണം. ഇതാണ് പ്രാചീനരുടെ പദം. ആ പഠനത്തിൽ മണം തുടങ്ങി എണ്ണി ഗന്ധം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെ ഓരോന്നിനെയും വേറെ വേറെയായി മണ്ണിലെണ്ണുമെന്നൊക്കെ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ വേറിട്ട് വേറിട്ട് എണ്ണി എല്ലാം ചേർന്ന് അനുഭവവേദ്യമാകുന്ന വിഷയങ്ങൾ, പൃഥ്വിയായി, ജലമായി, അഗ്നിയായി, വായുവായി, ആകാശമായി അറിയുന്ന വിഷയങ്ങൾ അറ്റ് ഇല്ലാതായി, വിഷയങ്ങളറ്റ് ഉൾക്കുരുന്നൊരുക്കി അന്തക്കരണത്തെ തവിപ്പിച്ച് വിഷയവാസന ഇല്ലാതായി അന്തക്കരണത്തെ തവിപ്പിച്ച് സമാധിയിൽ നെക്കി നക്കിടും ചുരുങ്ങി അനുഭവിക്കുന്ന ഗുണം നിറഞ്ഞ സത്വ രജസ്തമസ്സുകൾക്ക് കാരണമായ കോമളക്കുടത്തിൽ ആനന്ദ സ്വരൂപമായ ആനന്ദ സാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ അന്നും ഇന്നും ഒരിക്കലും അന്നും ഇന്നും ഒരിടത്തും ഒരിക്കലും ഒരിടത്തും നിണങ്ങളില്ല, കുരുതിയില്ല, ഹിംസയില്ല. അത് ആനന്ദമാണ്, അത് സദാശിവമാണ്. ഗുരുദേവൻ കടന്ന സദാശിവ ദർശനം ഒന്നാം ശ്ലോകപ്രകാരം ഇതാ, നിണമണിയാത്ത നിണം രക്തം. എവിടെ ചെന്നാലും ഗുരുതിയുണ്ട്. മലയാളം ഗുരുതി, സംസ്കൃതം ഗുരുസി, സംസ്കൃതീകരിച്ച മലയാളം അങ്ങനെ പറയുന്ന ആവശ്യം. ഏതിലും ഹിംസയുണ്ട്.
2: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ചർച്ച തുടങ്ങുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം ബ്രഹ്മസൂത്രം സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേക ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗ ശമദമാദി സാധന സമ്പത്ത് മുമുക്ഷുത്വം. അതിൽ ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം തിദക്ഷ ശ്രദ്ധ ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് വരുന്ന സമാധാനം മനസ്സിനെ സമ്മിക്കായി ആധാനം ചെയ്യുക. സമാധാനം മനസ്സിന്റെ സമാധാനം മനസ്സിനെ ആത്മവസ്തുവിൽ ഉറപ്പിക്കാൻ ശീലിക്കുക, അതാണ് സമാധാനം. ഇവിടെ നിത്യാനിത്യ വസ്തു വിവേകമുള്ള ആളിന് നിത്യമായ ആത്മവസ്തുവിനെ കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമുണ്ട്. ആത്മാവ് എന്താണെന്നറിയാം. അതിന്റെ വിശേഷമായ അറിവിന് വേണ്ടിയാണ് അയാൾ ശ്രവണാദി സാധന ചെയ്യുന്നത്. അജ്ഞനല്ല, അതുകൊണ്ട് അയാൾക്ക് ഈ ആത്മവസ്തുവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയണം, എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. സാധാരണ നമ്മൾ പറയുന്ന സമാധാനം തന്നെ മനസ്സിൽ സംഘർഷം ഇല്ലാതിരിക്കുക, മനസ്സിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതും സാധകനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാരണം മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ അവിടെ ശ്രവണത്തിനും വിചാരത്തിനും ഒന്നുമുള്ള അവധാനത ഏകാഗ്രത മനസ്സിന് കിട്ടാവൂ. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയത്തില്ല. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കുന്നു. മനസ്സ് ശാന്തമാകുക എന്ന് വെച്ചാൽ മനസ്സിനെ ശുദ്ധമാക്കുന്നത് വിക്ഷിപ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ വാസന പ്രധാനമായിട്ട് അത് മനസ്സിനെ ശുദ്ധമാക്കും. അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും, കാരണം അറിയാൻ പറ്റത്തില്ല, മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവിടെയാണ് വാസനയുടെ പ്രവർത്തനം. ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും, അതാണ് സാഹചര്യം, ചുറ്റുപാടുകൾ, ശത്രുക്കൾ. ഒരാൾ നമ്മൾ ശത്രുവായി സങ്കല്പിക്കുന്നു, അയാളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അനിഷ്ടമായി തോന്നുന്നു, പ്രതികൂലമായി തോന്നുന്നു, മനസ്സ് അതിനോട് പ്രതികരിക്കും, പ്രതിരോധിക്കും. അപ്പോ മനസ്സ് ക്ഷുബ്ധമാകും. പ്രതികൂല ചിന്തകൾ കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനസ്സ് ക്ഷുബ്ധമാകുന്നു. ഇത് ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു, അതായത് അറിയുന്ന കാരണങ്ങൾ നമുക്കറിയാം. അജ്ഞാതമായി മനസ്സ് അസ്വസ്ഥമാകുന്നത് നമ്മുടെ വാസന കൊണ്ട്. ഈ രണ്ടു തരത്തിലും മനസ്സ് അസ്വസ്ഥമാകാം. ഈ അസ്വസ്ഥതകൾ മനസ്സിനെ കൂടുതൽ വിക്ഷിപ്തമാക്കും. വിക്ഷിപ്തമാക്കുക എന്ന് വെച്ചാൽ മനസ്സിന് വേണ്ടത് ഏകാഗ്രതയാണ്. വിക്ഷിപ്തമായ മനസ്സിന് ഏകാഗ്രത വരത്തില്ല. ഏകാഗ്രത വന്നില്ലെങ്കിൽ ബാക്കി ഒരു സാധനങ്ങളും ആ മനസ്സിന് നടക്കത്തില്ല, അസ്വസ്ഥമായി കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഈ ആത്മീയ സാധനങ്ങൾ ഒന്നിലും തന്നെ ജ്ഞാനമോ കർമ്മമോ ഭക്തിയോ ഒന്നിലും മനസ്സ് ഉറയ്ക്കത്തില്ല, ഉറയ്ക്കാത്ത മനസ്സ്. മനസ്സിന് അങ്ങനെയുണ്ട്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ക്ഷിപ്തം വിക്ഷിപ്തം രൂപത്തിലുള്ള മനസ്സുകൾ അസ്വസ്ഥമാകുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് സദാ അസ്വസ്ഥമായിരിക്കും. ഏത് സാഹചര്യത്തിലും അസ്വസ്ഥമായിരിക്കും. അത് ആശ്രമത്തിലായാലും ശരി, പുറത്തായാലും ശരി, മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത്തരം മനസ്സുകൾ സ്വയം അസ്വസ്ഥമാകും, തന്റെ ചുറ്റുപാടും അസ്വസ്ഥതകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിനും അസ്വസ്ഥത എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ഷിപ്ത വിക്ഷിപ്ത മനസ്സുകളുടെ തന്നെ ഒരു സ്വഭാവമാണ്. അസ്വസ്ഥമായ മനസ്സിന്റെ അടുത്ത് ചെന്നാൽ സാധാരണ മനസ്സിനും അസ്വസ്ഥത പകരും, ഒരു പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതും മനസ്സിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. അതിനെ ഈ പറയുന്ന സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ പ്രയത്നം ആവശ്യമാണ്. ഈശ്വരകൃപ, ഗുരുകൃപ ഒക്കെ ഉണ്ടെങ്കിൽ ആ മനസ്സിന് ഏകാഗ്ര നിരുദ്ധാവസ്ഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. പരിശ്രമിച്ചാൽ അത് നടക്കും, ഈശ്വരകൃപ കൊണ്ട് നടക്കും. പരിശ്രമം കൊണ്ട് മാത്രം നടക്കുമെന്ന് പറയാനും പറ്റില്ല. ഈശ്വരകൃപയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാലേ അതും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പരിശ്രമം ആവശ്യമാണ് താനും. അതുകൊണ്ടാണ് പരിശ്രമം കൊണ്ട് നടക്കുമെന്ന് പറയുന്നത്. കേവലമായ പരിശ്രമം കൊണ്ട് നടക്കത്തില്ല, ഈശ്വരാനുഗ്രഹത്തോടുകൂടിയോ ഗുരുകൃപയോടുകൂടിയോ പരിശ്രമം കൊണ്ട് നടക്കും. അവിടെയാണ് കർമ്മയോഗത്തിന്റെയും മറ്റും മനസ്സസ്വസ്ഥമാകുന്നത് ഈ വാസനകളുണ്ട്, പ്രധാനമായിട്ടും കർമ്മവാസനകൾ. പിന്നെ രാഗദ്വേഷാദി മനസ്സിന്റെ ദോഷങ്ങൾ, അതിന്റെ ആധിക്യം കൊണ്ട് എല്ലാം മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പൊ ആ മനസ്സിനെ സ്വസ്ഥമാക്കണം. സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപായങ്ങൾ. മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് ഭക്തി, മറ്റൊരു ഉപായമാണ് യോഗം, കർമ്മയോഗം, മറ്റൊന്നാണ് യോഗ പരിശീലനം, അഷ്ടാംഗ യോഗ പരിശീലനം. ഇതെല്ലാം മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപാധിയാണ്. ഭക്തിയിലൂടെ മനസ്സ് സ്വസ്ഥമാകുന്നു, മനസ്സ് നിർമ്മലമാകും. വാസനകളുണ്ട്, മനസ്സ് ഘോര രൂപത്തിലിരിക്കുകയാണ്, മനസ്സ് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ കട്ടിയായിരിക്കുന്ന മനസ്സ് ആർദ്രമാകുമ്പോൾ, ഭക്തി മനസ്സിന്റെ ഏറ്റവും വൈകാരികമായ ഭാവം, ഏറ്റവും വൈകാരികമായ ഭാവമാണ് ഭക്തി. ഭക്തിയിലൂടെ മനസ്സ് ആർദ്രമാകുന്നു. ആർദ്രമാകുമ്പോൾ ആർദ്രമാകുന്ന മനസ്സ് ആർദ്രമാകുന്നതിന് സത്വഗുണത്തിന്റെ ആധിക്യം ഉണ്ടാകണം. സ്വച്ഛത, ആർദ്രത, പ്രകാശം, ഇതെല്ലാം സത്വകാര്യമാണ്. മനസ്സ് ആർദ്രമാകുമ്പോൾ അവിടെ സത്വത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവും, രജസും തമസും കുറയുന്നു. ഭക്തിയുടെ ഭാവത്തിൽ പ്രകടമാകുന്ന സത്വഗുണമാണ്, സത്വഗുണത്തിന്റെ ഉത്കർഷം ഉണ്ടാകുന്നു. സാത്വിക അഭിവൃദ്ധി അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അത് മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് നിർമ്മലമാകുന്നു. ആ രീതിയിൽ ഭക്തി സാധനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. അതുപോലെ യോഗ കർമ്മയോഗത്തിലൂടെ, ഭക്തിയോഗത്തിൽ ഈശ്വരൻ അന്യനാണ്, അതിന്റെ ചരമ സാക്ഷാത്കാരത്തിലെ ഈശ്വരൻ അഭിന്നനാകുന്നുള്ളൂ. സാധനയിൽ ഈശ്വരൻ അന്യനാണ്. അന്യനായ ഈശ്വരന് ഉള്ള സമ്പൂർണ്ണ സമർപ്പണം, മനോവാക്കായ കർമ്മങ്ങളെ സമർപ്പിക്കും, പരിപൂർണമായ അഹന്ത ത്യാജ്യ ത്യാഗം, ഇതെല്ലാം ഭക്തിയിൽ, മനസ്സിന്റെ നിർമ്മലമായ ഭക്തിയിൽ സംഭവിക്കുന്നു. അവിടെ ഈശ്വരന് അന്യനാണെന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിലേ സമർപ്പണ ബുദ്ധി വരുത്തും. ഭക്തനോട് വാസ്തവത്തിൽ സർവം ബ്രഹ്മമെന്ന് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. വാസിഷ്ഠം എല്ലാം ബ്രഹ്മമെന്ന് പറയുന്ന കൃതിയാണ് വാസിഷ്ഠം. വാസിഷ്ഠത്തിന് പറയുന്നു, അജ്ഞസ്യ അല്പപ്രബുദ്ധസ്യ സർവം ബ്രഹ്മേദിയോ വദേ മഹാനിരയജാലേഷു സതേന വിനിയോജിത. അജ്ഞസ്യ അജ്ഞൻ, അജ്ഞനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അജ്ഞനല്ല, മൂഢനല്ല. മൂഢൻ മൂർഖൻ എന്നെല്ലാം പറയും, അവനല്ല. പിന്നെയോ അല്പപ്രബുദ്ധസ്യ, അല്പജ്ഞാനമുണ്ട്, അല്പജ്ഞാനമുള്ള അജ്ഞൻ എന്ന് പറഞ്ഞൊരു സാധാരണ ഭക്തൻ എന്ന് പറയാം. നമുക്ക് ദർശനങ്ങളെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. ഈശ്വരനെ ഭജിക്കാനുള്ള ഈശ്വരബോധമുണ്ട്. അങ്ങനെയുള്ളവനോട് സർവം ബ്രഹ്മേദിയോവതേ, ആരാണോ സർവവും ബ്രഹ്മമാണ്, നീയും ശ്രോതാവും ഞാനും ഭക്താവും ഈശ്വരനും പ്രപഞ്ചവും എല്ലാം ബ്രഹ്മമാണെന്ന് ആരാണോ പറയുന്നത്, മഹാനിരയജാലേഷു വലിയ നരകത്തിൽ, നിരയും നരകം, മഹാനിരയജാലേഷു സതേന വിനിയോജിത, വലിയ നരകത്തിലേക്ക് അവനെ തള്ളിയിടുകയാണ് ഈ ഉപദേശിക്കുന്നവൻ, ഈ കേൾക്കുന്നവനെ വലിയ നരകത്തിലേക്ക് തള്ളിയിടുകയാണെന്ന്. എന്തുകൊണ്ട്? അവൻ അല്പ പ്രബുദ്ധനാണ്. അപ്പോൾ അവനോട് സർവവും ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിഷ്ക്രിയത്വം വരും, അങ്ങനെയാണ് നരകത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് പറയാൻ കാരണം. അവൻ പിന്നെ സാധന, സാധ്യം, സാധകൻ, ഈ ഭാവങ്ങളിൽ നിന്നെല്ലാം അവൻ അതിക്രമിക്കും. പിന്നീട് തനിക്കൊന്നും ചെയ്യാനില്ല, സ്വയം സംസിദ്ധനാകും. ഞാൻ സിദ്ധനായി കഴിഞ്ഞു, പൂർണ്ണനായി കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം സർവവും ബ്രഹ്മമായി. ഫലം എന്താണ്? അവൻ നരകത്തിലേക്ക് പോകും, അജ്ഞതയിലേക്ക്, അലസതയിലേക്ക് അവൻ പോകുന്നു, നശിച്ചു പോകും എന്നത്. നിഷ്ക്രിയത്വം വരുന്നതുകൊണ്ട് നശിച്ചു പോകും. അവന് പിന്നീട് സാധനയിലൊന്നും ശ്രദ്ധ വരത്തില്ല. പിന്നീട് തനിക്ക് അതൊന്നും ചെയ്യാനില്ല, എല്ലാം ബ്രഹ്മമായി, ഇനി തനിക്കൊന്നും നേടാനില്ല എന്നുള്ള ധാരണയിൽ ഒന്നും നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള അല്പജ്ഞനായിരിക്കുന്ന ഒരു ഭക്തനോട് ബ്രഹ്മവാദം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്ന് സർവം ബ്രഹ്മമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു വാസിഷ്ഠൻ. ബ്രഹ്മത്തെക്കുറിച്ച് മാത്രം പറയുന്നു വാസിഷ്ഠൻ, രാമന് ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന ഞാന വാസിഷ്ഠൻ അതിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതിനുകൊണ്ട് ഇത് പറയുന്നത് കാരണം അത് ശരിയായ രീതിയിൽ പറയുകയും ശരിയായ രീതിയിൽ ഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് വളരെ അപകടം ചെയ്യുന്നതാണ് ഈ തത്വചിന്തയും തത്വവിചാരവും തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്പജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഗുണഭക്തി ആണ്. ആ ഭക്തിയാണ് സാധനയുടെ ആദ്യപടി. അപ്പോൾ ആ ഭക്തിയിൽ നിന്നുകൊണ്ട് അയാൾ പരിശ്രമിക്കണം. ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണ ഒരാൾ, അയാൾക്കൊരു വേരിൽ പിടികിട്ടി, കിണറിലേക്ക് വളർന്നിറങ്ങി ഒരു വേരിൽ പിടികിട്ടി, അതിൽ കിടന്ന് അയാൾ നിലവിളിക്കുമ്പോൾ മേളിൽ നിന്നൊരാൾ ഒരു കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടാം. അപ്പോൾ ആ കയറിലേക്ക് പിടിക്കണം, അയാൾക്ക് കിട്ടിയിരിക്കുന്ന പിടിയും വേണം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വേരിലുള്ള പിടി വിട്ടതിന് ശേഷം കയറി പിടിക്കാൻ പോയാൽ കണ്ടിട്ടില്ലാവും. ഇത് രണ്ടും ഒരേ സമയം നടക്കണം. വേരിൽ നിന്ന് പതുക്കെ കൈ പിടിയും വേണം, മേളിൽ നിന്ന് വരുന്ന കയറിൽ പിടിയും മുറുകയും വേണം. എന്നാലേ രക്ഷപ്പെടാൻ പറ്റും, ഇല്ലെങ്കിൽ അപകടമാകും. പാൽപജ്ഞൻ അർദ്ധപ്രബുദ്ധൻ എന്ന് പറയുന്ന ആള് അയാളുടെ ഉയർച്ചയെന്ന് പറയുന്നത് ഇതുപോലെ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. തന്റെ പിടി പൂർണ്ണമായും വിട്ടിട്ട് മറ്റേ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന് പിടി കിട്ടത്തില്ല. ഇതിൽ തന്നെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ക്രമേണ ആ പിടി ദുർബലമാകും, അയാൾ കിണറ്റിലേക്ക് പോകും. അപ്പൊ എന്തായാലും ഈ പിടി വിട്ട് അടുത്ത കയറിലേക്ക് പിടിക്കണം. വിവേകത്തിന്റെ മാർഗത്തിലേക്ക് അയാൾ സഞ്ചരിക്കണമെന്നാണ്. പക്ഷെ അത് ക്രമേണേ പറ്റൂ, അത് ക്രമികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് അയാൾ സാധനാ മാർഗത്തിൽ നിന്നിടത്ത് നിന്ന് ഉയരണം. ഉയർന്നാൽ മാത്രമേ അതിന് ഇതിലുള്ള പിടി ക്രമേണ വിടണം. വിടുക എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുകയല്ല, നേടാനേ ഉള്ളൂ, ഉയർന്നു പോവുകയാണ്. ഈ ഭക്തി ഞാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ദേഹഭാവേന ദാസോഹം ആത്മഭാവേന തുമയവഹി, ഇതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ഹനുമാൻ രാമനോട് പറയുന്നതാണ്, ദേഹഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നിന്റെ ദാസനം, ഇതാണ് ദ്വൈതം. ദേഹഭാവം വരുമ്പോൾ നീ വേറെ ഞാൻ വേറെ, ഞാൻ നിന്റെ ദാസൻ, നീ ഭഗവാൻ ഞാൻ ഭക്തൻ. പക്ഷേ ആത്മഭാവേന, ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോഴോ നീ തന്നെ തുമയവഹി, ഞാൻ നീ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവിടെ ഭൃത്യനും യജമാനുമില്ല, ദാസനും സ്വാമിയും ഇല്ല. അവിടെ ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ വ്യത്യാസമില്ല. ഇത്രയുള്ള രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ആ വ്യത്യാസം, അതായത് ഗുണഭക്തിയും തത്വവിചാരവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്ന് ദേഹഭാവത്തിൽ തുടങ്ങുന്നു, മറ്റൊന്ന് ആത്മഭാവത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് ഭാവവും തമ്മിലുള്ള വ്യത്യാസം വിചാരത്തിന്റെ വ്യത്യാസമാണ്, വിവേകത്തിന്റെ വ്യത്യാസമാണ്. തന്റെ അന്ധകരണത്തിന്റെ സാത്വികമായ ഭാവം, സത്വ ഗുണത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയും, സത്വ സഞ്ജായതേ ജ്ഞാനം. സത്വഗുണത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അയാളുടെ ഉള്ളിൽ വിവേകം ജ്ഞാനം ഉണ്ടാവും. ഗീതയിൽ പറയുന്നതാണ്, സത്വം വൃദ്ധിപ്പെടുമ്പോൾ ജ്ഞാനം ഉണ്ടാവും, ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും. ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായ ഈശ്വര ബോധം സത്വത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാകും. ആ സത്വം തന്നെയാണ്

ഭക്തി ആത്മാനുസന്ധാനമായി പോയിരുന്നു. അവിടെ അന്യഭാവം വെടിയുന്നു, ആത്മഭാവം വരുന്നു. അങ്ങനെ വരുന്ന ഭക്തി സാധനയ്ക്കും ആ ഭക്തി സാധനയിലൂടെയും മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കാം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനകളെല്ലാം, ഇവിടെ പറയുന്ന ഈ സാധന ചതുഷ്ടയം എന്ന് പറയുന്ന ഈ സാധനകളെല്ലാം സാധന പൂർത്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുകയാണ്. സാധനയ്ക്ക് വേണ്ടിയുള്ള സാധന അതാണ്. അയാളുടെ സാധന കൊണ്ട് അയാൾ നേടുന്ന എന്താണ്? ഈശ്വരനെയോ ബ്രഹ്മത്തെയോ ഒന്നും അയാൾ നേടുന്നില്ല. സാധന കൊണ്ട് അയാൾ നേടുന്നത് സാധനയെ തന്നെ. സാധനയുടെ പൂർത്തിയിലേ ഫലം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സാധന പൂർത്തമാകുന്നതുവരെ, സാധന പൂർണ്ണമാകുന്നതുവരെ സാധനയുടെ പ്രയോജനം എന്താണ്? സാധന, വേറെ പ്രയോജനമൊന്നുമില്ല. അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സമാധാനം എന്ന് പറയുന്ന അയാളുടെ ലക്ഷ്യമാണ്, അയാളുടെ ഉപേയമാണ്. ആ ഉപേയത്തെ തന്നെ അയാൾ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു. സാധനത്തിൽ ഉപേയവും ഉപേയവും ഒന്ന് തന്നെ. ഉപേയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉപായം എന്ന് പറയുന്ന മാർഗം. സമാധാനത്തെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സമാധാനം അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഉപായമായി സ്വീകരിച്ചുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഉപേയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. സമാധാനത്തെ ഒരു സാധനയായി സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തെ ഒരു സാധ്യമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അപ്പൊ സാധകനെ സംബന്ധിച്ചിടത്തോളം സാധനയുടെ ഫലം സാധന തന്നെയാണ്. സാധനയുടെ പൂർത്തിയിൽ അയാൾക്ക് വാസ്തവത്തിലുള്ള ഫലം കിട്ടുന്നു. ആത്മജ്ഞാനമോ അല്ലെങ്കിൽ പരാഭക്തിയോ മോക്ഷമോ എന്താണോ അതെല്ലാം സാധനയുടെ പൂർത്തിയിലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു സാധനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലക്ഷ്യമായിരിക്കുന്നത്, തനിക്ക് മാർഗമായിരിക്കുന്നത് രണ്ടും സാധന തന്നെയാണ്. അതിൽ പൂർണ്ണത നേടുക, അതാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പൊ സമാധാനത്തിന്റെ മാർഗത്തിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചാലേ കാര്യം സിദ്ധമാകത്തുള്ളൂ. അതായത് മാർഗവും ലക്ഷ്യവും ഒന്നായാലേ കാര്യം നടക്കൂ എന്ന് പറയുന്നതാണ്. സമാധാനം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ അവസ്ഥാവിശേഷമാണ്. അത് പ്രാപിക്കണമെങ്കിൽ അവൻ സമാധാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. അതായത് സമാധാനം അതിനെ നേടുന്നതിനുള്ള പരിശ്രമങ്ങൾക്കിടയിലും അയാളുടെ മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കണമെന്ന് അർത്ഥം. മനസ്സിന് സമാധാനം ഇല്ലാത്തവന് മനസ്സിന്റെ ആ സമാധാനത്തെ നേടാൻ പറ്റത്തില്ല. അത് കൂടുതൽ വികസിച്ച് വികസിച്ച് വരുന്നതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന മനസ്സ് ടെൻഷൻ, മനസ്സിൽ സംഘർഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം സാധകൻ വളരെ ദോഷം ചെയ്യുന്നു. സാധനയിൽ മനസ്സ് ഉറയ്ക്കത്തില്ല എന്നാണ്. അത് ആന്തരികമായ സംസ്കാരങ്ങൾ കൊണ്ട്, വാസനകൾ കൊണ്ടുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന, അതായത് ചുറ്റുപാടുകളോട് നമ്മൾ പ്രതികരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആന്തരിക സംഘർഷം, ഈ ആന്തരിക സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാൻ പറയുന്നത്. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ്. ജ്ഞാനസാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ്. താൻ ആത്മാവാണ്, സർവവും ആത്മാവാണ്, താൻ അസംഖനാണ്, തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ഭക്തി സാധകനാണെങ്കിലോ അയാൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർത്തൃത്വം ഈശ്വരന് തന്നില്ല. ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, താൻ ചെയ്യുന്നു എന്നുള്ള വിചാരമില്ല. അവിടെ താൻ ആത്മാവാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നൊന്ന് ചിന്തിക്കണമെന്നില്ല. താൻ അൽപജ്ഞനാണ്, താൻ അസ്വതന്ത്രനാണ് എന്ന് ചിന്തിച്ചാലും ദോഷം. ഭഗവാൻ സർവജ്ഞനാണ്, ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആ ഭഗവാൻ തന്നെ മുന്നോട്ട് നയിക്കുന്നു, ഭഗവാൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന ഭാവനയിൽ അയാളുടെ മനസ്സിൽ ആർദ്രമാക്കി, അഹന്തയെ നശിപ്പിച്ച് മനസ്സിൽ സാത്വഗുണത്തെ വളർത്തി കർമ്മത്തിലും കർമ്മത്തിന്റെ ഫലത്തിലും അഭിമാനം വയ്ക്കാതെ, ആഗ്രഹം വയ്ക്കാതെ, ഈശ്വരാർപ്പണമായ പ്രവൃത്തിയിലൂടെ അയാളുടെ സാത്വിക ഭാവങ്ങളെ വളർത്തി ഉള്ള സാധന മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് അനുകൂല പ്രതികൂലങ്ങൾ? രണ്ടും ഈശ്വരകൃതമാണ്. അനുകൂലത വരുന്നതും പ്രതികൂലത വരുന്നതും. എനിക്ക് അനുകൂലമായി വരുന്നത് സാധന മാർഗത്തിൽ അനുകൂലമായി വരുന്നു, പലതും പ്രതികൂലമായും വരുന്നു. രണ്ടും ഈശ്വരൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞ് രണ്ടിനെയും സമഭാവനയോടെ വീക്ഷിച്ച് മനസ്സിനെ കഴിയുന്നതും അസ്വസ്ഥമാക്കാതെ, ഇതെല്ലാം ഈശ്വരൻ നൽകുന്നതാണ്, നന്മയും തിന്മയും നൽകുന്ന ഈശ്വരൻ തന്നെ. ഒരു ശ്രുതിവാക്യമുണ്ട് ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ, ആചാര്യസ്വാമികളിനെ അത് ഉദാഹരിക്കും. അതിൽ പറയുന്നതാണ്, ഒരു ജീവനെ സദ്വാസനകൾ വളർത്തി ശമദമാ

0: അവനിൽ വർദ്ധിപ്പിച്ച് അവന് സന്മാർഗത്തിലൂടെ നടത്തിച്ച് ഈശ്വരബോധമുണ്ടാക്കി മുക്തിയിലേക്ക് നയിക്കുന്നത് അത് ഈശ്വരൻ തന്നെ. ഇനി വേറൊരുത്തന് ദുർവാസനകൾ വളർത്തി അവന് അഹന്തയും മമതയും കാമക്രോധാദികളുമെല്ലാം വർദ്ധിപ്പിച്ചു ദുർമാർഗത്തിലൂടെ നടത്തി അവനെ നരകത്തിൽ ചാടിക്കുന്നതും ഈശ്വരൻ തന്നെ എന്നൊരു ശ്രുതിവാക്യമുണ്ട്. കാരണം എല്ലാം ഈശ്വരന്റെ അധീനമാണെങ്കിൽ പിന്നെ നന്മ ജയിപ്പിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ആ തിന്മ ജയിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെ, രണ്ടിന്റെയും കർത്തൃത്വം ഈശ്വരന് തന്നെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തന്റെ ഭാവനയാണ്. നന്മകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, തിന്മകൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരകൃതമാണ് എന്ന് പറയുമ്പോൾ അയാൾ ബോധപൂർവം അയാൾ തിന്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അഹന്തയോടുകൂടി തിന്മയിലേക്ക് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. താൻ തിന്മ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ അതും ഈശ്വരകൃതമാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി, മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഏത് തരത്തിലായാലും മനസ്സിൽ സമാധാനം വേണം, എന്നാലേ സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ ഈശ്വരഭാവന കൊണ്ട് സർവവും ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് തന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുക. വന്നുചേരുന്നതെല്ലാം ഈശ്വരകൃതമാണെന്ന് മനസ്സിൽ ദൃഢമായി ധരിക്കുക, മനസ്സിൽ വിശ്വസിക്കുക. അല്ല, ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറയുന്നതിന് എന്താണ് താല്പര്യം? ഒരു ഭാഗത്തും താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരാതിരിക്കുക, ഒന്നിന്റെയും മേന്മ താൻ ഏറ്റെടുക്കാതിരിക്കുക. തന്റെ സാധനകൾ, തന്റെ സാധനയുടെ ഫലങ്ങൾ, ഇതിന്റെ ഒന്നും മേന്മ താൻ ഒന്നിനും ഏറ്റെടുക്കാതിരിക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ള ഭാവം മനസ്സിൽ ഒരിക്കലും വരാതിരിക്കുക. എല്ലാം ചെയ്യുന്നതും എല്ലാത്തിന്റെ ഫലവും ഈശ്വരനാണ്. ഇതാണ് സർവാത്മസമർപ്പണം. അതിന്റെ വാക്കിന്റെയും മനസ്സിന്റെയും പ്രവൃത്തിയുടെയും എല്ലാം ഫലം ഈശ്വരനിൽ തന്നെ, വാക്കും മനസ്സും പ്രവൃത്തിയും എല്ലാം ഈശ്വരൻ തന്നെ ജയിക്കുന്നു എന്നുള്ള ദൃഢമായ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അനുസരിച്ചുള്ള വിവേകം, ആ വിവേകത്തിനനുസരിച്ച് ഉള്ള സാധന മാർഗത്തിലുള്ള സഞ്ചാരം, അതാണ് സർവാത്മസമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. അവിടെ ഈശ്വരനെ അന്യനായി കണ്ട് ആ ഈശ്വരന്റെ കൃപാപാത്രമാണ് താനെന്ന് കരുതി അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അവിടെ പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടെയാണ്. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച്, സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറയുന്ന എങ്ങനെ? വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വാസനാപ്രേരിതനായി എല്ലാം ചെയ്തു പോകുന്നു, അപ്പൊ വേണ്ടെന്ന് എങ്ങനെ വെക്കാൻ പറ്റും? എങ്ങനെ പരിത്യജിക്കാൻ പറ്റും? പരിത്യജിക്കാനുള്ള ശക്തി ഒരു ജീവൻ എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകത്തില്ല. അപ്പൊ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നില്ല എന്നുള്ള ഭാവന, അതേ പറ്റും. താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, ഇതെല്ലാം ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കാൻ പറ്റും. അല്ലാതെ ഒന്നും ഒരു ധർമ്മവും വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് കഴിയത്തില്ല. ഭഗവാൻ അർജുനോട് തന്നെ പറയുന്നു, പ്രകൃതി ത്വാം യോക്ഷ്യസി, നീ ഇത് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഞാനിതും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ, അതായത് ഞാൻ ചെയ്യുന്നില്ല, എന്തായാലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് ജനിക്കുമ്പോൾ കൂടെ വന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതിന്. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ തന്റെ കൂടെ വന്നിരിക്കുകയാണ് തന്റെ ധർമ്മങ്ങൾ. അത് തനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സഹജമായി വരുന്ന തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് ആർക്കും മാറാൻ പറ്റത്തില്ല. അതിനെ മാറ്റിമറിക്കാം, പക്ഷെ എവിടെയെങ്കിലും അത് ചെയ്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നീ അത് വേണ്ട എന്ന് കരുതിയാൽ നിന്നെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിക്കുക എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ സർവധർമ്മങ്ങളെയും വരുത്തിയിരിക്കും? അപ്പൊ പിന്നെ ഭാവന കൊണ്ടേ കഴിയും. ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു, ഞാനൊരു ഉപകരണം മാത്രം എന്നുള്ള ഭാവനമുണ്ട്. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് മാമേകം ശരണം വ്രജ, അതാണ് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. കർത്താവായും ഭോക്താവായും തന്നെ കരുതാതിരിക്കുക. ഞാൻ ചെയ്യുന്നു, ഞാൻ ഫലം അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. സർവത്തിനും ഉത്തരവാദി ഭഗവാൻ തന്നെ. അങ്ങനെ ഉള്ള മാനസിക ഭാവനയിലൂടെ സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റതങ്ങനെയല്ല. ഒരാൾ തന്റെ കഴിവിൽ, തന്റെ സാമർഥ്യത്തിൽ എല്ലാം അഭിമാനിച്ച്, തന്റെ അറിവിലെല്ലാം അഭിമാനിച്ച് പ്രവർത്തിക്കുന്നു. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നിനും അഭിമാനിക്കുന്നില്ല. ഈശ്വരനുള്ള ശരണാഗതി മാത്രം. ഭഗവാൻ തന്നെ സർവത്തിന് ഉത്തരവാദി താനല്ല. അങ്ങനെ കർമ്മങ്ങളിലുള്ള തന്റെ അഹന്തയെയും കർമ്മഫലങ്ങളിലുള്ള മമതയെയും മാനസിക ഭാവന കൊണ്ട് ത്യജിച്ച് ഈശ്വര ഭാവനയെ വളർത്തി ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. അതും സമാധാനത്തിന്റെ മാർഗമാണ്. അവിടെയും സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു ഈ ഭാവനയിലൂടെയും. അപ്പോൾ എന്ത് വരുന്നു, പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരകൃതമാണെന്നുള്ള ഭാവന കൊണ്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു. അതിനോട് വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നില്ല. പ്രതികൂലതകൾ വരുമ്പോൾ വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നതാണ് മനസ്സ് വിക്ഷിപ്തമാകുന്നതിനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ ഉള്ളിൽ സഹജമായിട്ടുള്ള ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് മനസ്സ് വിക്ഷിപ്തമാകാം. അസൂയ, സഹചാരിയുടെ കൂടെ കഴിയുന്നവന്റെ ഉയർച്ചയിൽ മനസ്സിന് അസ്വസ്ഥത തോന്നുക, അസൂയ. ഇത് സഹജമായിട്ടുള്ള ഒരു ഗുണമാണ്. ഇതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. മറ്റൊരുവനെ കുറിച്ച് ദോഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സഹജമായിട്ടുള്ള ഗുണമാണ്. അതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. എവിടെ തിന്മ കാണുന്നോ അവിടെ തന്നെ മനസ്സ് അസ്വസ്ഥമാകുന്നു. മനസ്സ് അസ്വസ്ഥമാകാതെ തിന്മ കാണാൻ പറ്റത്തില്ല. നന്മ കാണുന്നിടത്ത് മാത്രമേ മനസ്സ് ശാന്തമാകത്തുള്ളൂ. തിന്മ എന്ന് പറയുന്നത് തന്റെ തന്നെ സന്തത സഹചാരിയാണ്, തന്റെ അന്ധകണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് തിന്മ. ആ തിന്മയെ മറ്റുള്ളവരിൽ കാണുമ്പോൾ തന്റെ ഉള്ളിലിരിക്കുന്ന തിന്മ വളരും. അപ്പോൾ മനസ്സ് വിക്ഷിപ്തമാകും. ഇതെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രതികൂലതകൾ ഇടപാട് പ്രതികരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ തന്നിൽ തന്നെ സന്തത സഹചാരിയായിരിക്കുന്ന ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം മനസ്സ് അസ്വസ്ഥമാകും. ഇതെല്ലാം സർവവും ഈശ്വരകൃതമാണ്, ഈശ്വര സങ്കല്പമാണ്. താൻ അതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ട കാര്യമില്ല, പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മനസ്സിനെ സമാധാനിപ്പിച്ച് അതാണ് സമാധാനം. അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അപ്പോൾ അയാളുടെ വിചാരത്തിനനുസരിച്ച് സാത്വിക ഗുണം കൂടുന്നു. ആ സാത്വിക ഗുണം അന്തക്കണ്ണത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സമർപ്പണ ഭാവവും മറ്റും വളരുന്നു മനസ്സിൽ. അതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു, സമാധാനമാകുന്നു, സദ്വാസനകൾ വളരുന്നു. ഇതിനെ യോഗശാസ്ത്രത്തിൽ പറയും വാസനാ നദി എന്ന് പറയും. വാസനാ നദിയുടെ പ്രവാഹമാണ് ഇത് രണ്ട്. വിധി പറയുന്ന ആസുരീ മാർഗവും ദൈവീ മാർഗവും. ആ സദ്വാസനകൾ വളരുന്നു സാധനകൾ. അപ്പോൾ അവൻ ദൈവീ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം ആസുരീ സമ്പത്ത് വളരുന്നു, ആസുരീ വാസനകൾ വളരുന്നു. അപ്പോൾ അവൻ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ സത്വഗുണമാണ് ഇതിന് പ്രധാനമായ ഇതിന്റെ നിയന്താവ്. അപ്പോൾ സത്വഗുണത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ഈ ഭാവനകൾ, ഈ ഭക്തി സഹായിക്കുന്നു. അതേസമയം തത്വവിചാരം ചെയ്യുന്നവനാണെങ്കിലോ ഭഗവത്ഗീതയിൽ ഈ രണ്ടു മാർഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആധ്യാത്മിക സാധനങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഏത് തരത്തിൽപ്പെട്ട ആളിനായാലും ശരി പൂർണ്ണമായി ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് ഗീതയുടെ പ്രത്യേകത. സാധനാമാർഗത്തെ ഇത്രയും വിശദീകരിക്കുന്നു. ശാസ്ത്രം രണ്ടു തരത്തിലുണ്ട് എന്ന് പറയും. ഒന്ന് പ്രമേയപരമായ ശാസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആത്മവസ്തു എന്താണ്, ആ പരമാത്മവസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ആ പരമാത്മ തത്വത്തെ നമുക്ക് വിശദമാക്കി തരുന്ന ശാസ്ത്രങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചെല്ലാം പറയും. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. മറ്റൊന്ന് പ്രമേയപരമായുള്ള ശാസ്ത്രങ്ങൾ, അല്ല പ്രമാണപരമായിട്ടുള്ള ശാസ്ത്രം. അതായത് ആ തത്വ സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങൾ. അതാണ് പ്രമാണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ശാസ്ത്രം. ഉപായങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുണ്ട്. സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഉള്ള ശാസ്ത്രമാണ് ഗീത. അത് കൂടുതലും ചർച്ച ചെയ്യുന്നത് സാധനാപരമായിട്ടാണ്. സാധനങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കും, പരമാത്മ തത്വത്തെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ അതിന് ശബ്ദം വിനിയോഗിച്ചിരിക്കുന്നത് സാധനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഏത് തരത്തിലുള്ള സാധകന്റെയും സാധനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ മിക്കവാറും എല്ലാ സമ്പ്രദായത്തിനും പെട്ട സാധകന്മാരുടെ ദൈനംദിന അനുഷ്ഠാനം ആണ് ഗീതയുടെ പാരായണം എന്ന് പറയുന്നത്. ദ്വീതി ആയാലും വിശിഷ്ടാദ്വീതി ആയാലും അദ്വീതി ആയാലും ഒരു സന്യാസിയോ ബ്രഹ്മചാരിയോ എല്ലാ ദിവസവും ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥചിന്തനത്തോടുകൂടി മനനം ചെയ്യണമെന്നുള്ളതാണ്. അതൊരു അലിഖിതമായ നിയമമാണ്. എല്ലാ സമ്പ്രദായത്തിനും പെട്ടവരത് സ്വീകരിച്ചിരിക്കുകയാണ്. വേറെ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും, കാരണം ഗീതയുടെ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്ത് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു നമ്മുടെ ബുദ്ധിക്ക് ഉന്മേഷം തരുന്ന, നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്ന ഒരാശയം അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഏതെങ്കിലും സമയത്ത് മനസ്സ് രാജസ താമസ ഗുണങ്ങൾക്ക് അടിപ്പെട്ട് മനസ്സ് മന്ദമായി നിരുന്മേഷമായി മനസ്സ് ശൂന്യമായി അലസമായിരിക്കുന്ന സമയത്ത് ഗീതയിലെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ എടുത്തത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ അവസ്ഥയെ മാറ്റി മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കുന്നു, നമുക്ക് ഉത്സാഹം തരുന്ന ഒരു ആശയം അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഈ ഗീതാശാസ്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സമ്പ്രദായങ്ങളിലും ഗീതയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നിർബന്ധമാണ്. ഒരു സന്യാസി ഗീതയുടെ ഒരു ശ്ലോകം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്യാസി അല്ലെന്ന് ഈ സമ്പ്രദായത്തിൽപ്പെട്ടവരെല്ലാം പറയുന്നു. അതിനുള്ള ഒരു വിശ്വാസം ഇതാണ്: യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത്മനിസൃത. ഭഗവാന്റെ ഈശ്വരന്റെ ആ പൂർണ്ണ അവതാരത്തിൽ ആ ഈശ്വരന്റെ മുഖത്തിൽ നിന്നും നിർഗമിച്ചതാണ്. ശ്രീകൃഷ്ണ അവതാരത്തെയാണ് പൂർണ്ണ അവതാരമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ അവതാരത്തിൽ ഈശ്വരൻ തന്നെ സ്വയം ഉപദേശിച്ചാണ്. ഇത്രയും വ്യക്തമായി താൻ ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തത്വോപദേശം ചെയ്ത മറ്റൊരാചാര്യന്മാരും നമ്മുടെ ആധ്യാത്മശാസ്ത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരന്റെ മുഖത്തു നിന്ന് തന്നെ അത് ഉണ്ടായി എന്ന് പറയുന്നത്. അവിടെ ആ ഈശ്വരീയതയെ പ്രകടമാക്കി. ഈശ്വരന്റെ വിഭൂതികൾ മഹാത്മാക്കളിലെല്ലാം പ്രകടമാകാറുണ്ട്. ഈശ്വരന്റെ ആത്മീയ വിഭൂതികൾ അതെല്ലാം പ്രകടമാക്കാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി പ്രകടമാക്കിയത് കൃഷ്ണാവതാരത്തിലാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അത് വ്യക്തമായി സ്വയം പറയുകയും ചെയ്തു. അന്യനായ ഒരു ഈശ്വരനെ ആരാധിക്കാനല്ല അവിടെ ഉപദേശിച്ചു, പിന്നെയോ തന്നെ ആരാധിക്കാനാണ് പറഞ്ഞത് സ്പഷ്ടമായിട്ട്.
1: ഓം നമഃശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org. Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: അശ്വമേധ ഭാവന, അത് സർവാത്മകമാണ്. കേവലമായ ഒരു കുതിരയിലോ കേവലമായ ഒരു അനുഷ്ഠാനത്തിലോ അല്ല, കേവലം ആ അശ്വത്തിനുമല്ല, അത് പറയുകയാണ്. അത് പ്രപഞ്ചരൂപത്തിലുള്ള അശ്വത്തിലാണ്. തദൈവ അശ്വമേധസ്യ അശ്വമേധത്വം യേഷഹോ അശ്വമേധ വേദ സയനം ഏവം വേദ പറയുന്നു. ഇങ്ങനെ അശ്വമേധത്തെ അറിയുന്നവൻ, ഉപാസിക്കുന്നവൻ, അശ്വമേധ കർമ്മ അനുഷ്ഠാനത്തിൽ നിന്നും അപ്പുറം അശ്വമേധത്തിൽ വിരാട് ഭാവന ചെയ്യുന്നവൻ, അശ്വത്തിൽ അല്ലെങ്കിൽ വിരാട് ഭാവന ചെയ്യുന്നവൻ, അവനാണ് ശരിയായ അശ്വമേധമുള്ളത്. എല്ലാ ബാഹ്യമായി കർമ്മം ചെയ്യുന്നവനല്ല. വേദാന്ന് വെച്ചാൽ അവിടെ ഉപാസിക്കുക. ഏനം ഏവം വേദാവൻ അശ്വമേധത്തെ ശരിയായ രീതിയിൽ ഉപാസിക്കുന്നു. ഇപ്പോൾ ബാഹ്യമായ കേവല അനുഷ്ഠാന രൂപത്തിലുള്ള കർമ്മത്തിൽ നിന്ന് വിട്ടിട്ട് മാനസികമായ ഭാവനയിലേക്ക്, ഉപാസനയിലേക്ക് ആ ജീവനെ ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. യേശഹോ അശ്വമേധം വേദ ഏനം ഏവം വേദ. അവൻ അശ്വമേധത്തെ അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അവൻ അതിന് യോഗ്യനായിത്തീരുന്നു. പ്രജാപതി തും പോലെയുള്ള സ്ഥാനത്തിന് അവൻ യോഗ്യനായിത്തീരുന്നു. തം അനരുവിദ്യ ഏവ അമന്യത. ആ പ്രജാപതി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിരപേക്ഷമായി ചിന്തിച്ചെന്നോ, സൃഷ്ടിയെല്ലാം പ്രകടമായി, പിന്നീട് ഈ സൃഷ്ടി ആശ്രയിക്കാതെ, സൃഷ്ടിയാണല്ലോ ബന്ധനം, ആശ്രയിക്കാതെ അവൻ ചിന്തിച്ചു. അതന്നെ ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നു, ആ ഹിരണ്യഗർഭൻ തന്നെ ജീവഭാവത്തിലേക്ക് വരുന്നു, ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷെ അവിടെ അവൻ നിരപേക്ഷനായി ചിന്തിക്കുന്നു. തം സംവത്സരസ്യ പരസ്താദാത്മന അലഭത. അവന്റെ യജ്ഞം തനിക്ക് വേണ്ടി തന്നെയായിരുന്നു. അവൻ്റെ യജ്ഞം കാലാതീതമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ ആ ഹിരണ്യഗർഭൻ്റെ അല്ലെങ്കിൽ പ്രജാപതിയുടെ സർവാത്മഭാവത്തെക്കുറിച്ച് പറയും, തുച്ഛമായ ബാഹ്യമായ യജ്ഞത്തെക്കുറിച്ചല്ല. തം അനവരുദ്ധി വമന്യത തം സംവത്സരസ്യ പരസ്താത് ആത്മന അലഭത പശുവിൻ ദേവതാഭ്യ പ്രത്യൂഹത് ആലഭത എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു അവൻ? ഒന്ന് പ്രജാപതി, പ്രജാപതിയുടെ ആത്മഭാവന തന്നെ യാഗം. പക്ഷേ അത് ജീവന്റെ ഭാവത്തിൽ വന്നിട്ട് അവൻ എന്ത് ചെയ്തു? ദേവതകൾക്ക് മൃഗങ്ങളെ കൊടുക്കാൻ തുടങ്ങി. പശുവിൻ ദേവതാഭ്യ പ്രത്യൂഹത്ത് രണ്ട് തലത്തിൽ പറയുകയാണ്. ഒന്ന് ആഹിരണ്യഗർഭരൂപത്തിൽ സർവാത്മകഭാവത്തിൽ ഉള്ള അവൻ്റെ യാഗം, മറ്റൊന്ന് ബാഹ്യമായി ജീവന്റെ യാഗം. അവിടെയാണ് അവൻ ദേവതകൾക്ക് മൃഗങ്ങളെ കൊടുക്കുന്നു. തസ്മാ സർവ ദൈവത്യം പ്രക്ഷിതം പ്രാജാപത്യം ആൽഫന്ത യശഹവ അശ്വമേധോയ യേശത്തപതി. അശ്വമേധം എന്ന് പറയുന്നത് ബാഹ്യമായി അഗ്നിയിൽ ജ്വലിപ്പിച്ചതിന് അവിസർപ്പിച്ച് ചെയ്യുന്ന ഒന്നല്ല, ജീവനെ സംബന്ധിച്ചതാണ്. പക്ഷേ ഇവിടെ ഭാവന ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അശ്വമേധം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു ഈ ആകാശത്തിലെ സൂര്യൻ തപ്പിക്കുന്നത് തന്നെയാണ് അവിടുത്തെ അഗ്നി, അതിലാണ് അശ്വമേധ യാഗം ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയേ സാധിക്കത്തുള്ളൂ? ഭാവനയിലൂടെ സാധിക്കും. ബാഹ്യമായി അഗ്നിയെ കുണ്ടത്തിൽ ജ്വലിപ്പിച്ച് അവിസർപ്പിക്കുന്ന ജീവനും കഴിയും. പക്ഷെ ഈ പറയുന്നത് അങ്ങനെയല്ല, അത് ആന്തരികമായ ഭാവനയാണ്, ബാഹ്യമായ കർമ്മമല്ല. അവിടെ തന്നെ എന്താണ്? യേശ തപതി തസ്യ സംവത്സര ആത്മാ. സൂര്യൻ തപിക്കുന്നുണ്ടല്ലോ, സൂര്യൻ്റെ ആശ്രയിച്ചിട്ടാണല്ലോ കാലബോധം. അതുകൊണ്ട് പറയുന്നു അതിൻ്റെ ആത്മാവായിരിക്കുന്ന സംവത്സരമാണ്. എം അഗ്നിർ അർക്കഹ, ഈ കാണുന്ന അഗ്നി അർഹനാണ്. തസ്യമേ ലോക ആത്മാനഹ, ഈ ലോകങ്ങളെല്ലാം അതിൻ്റെ ശരീരമാണ്. തം ഏതോ അർക്ക അശ്വമേധു, അതാണ് ഈ അർക്ക അശ്വമേധങ്ങൾ എന്ന് പറയുന്നത്. സ്വപുനരേകൈവ ദേവതാ ഭവതി മൃത്യുരേവ ആപ പുനർമൃത്യം ജേതി ഇന്നയിനം മൃത്യുരാപ്നോതി. പിന്നെ അവിടെ ദേവൻ ഒരുവനേ ഉള്ളൂ. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകനായ ദേവനേ ഉള്ളൂ. ഒരു ദേവനെ തന്നെ നാനാ രൂപത്തിൽ അവൻ ഉപാസിക്കുകയാണ്. അവിടെ ദേവന്മാരെ പലതിൽ മൃത്യുരേവാപ്പ പുനർമൃത്യം ജേതി നൈനം മൃത്യുരാപ്നോതി. ആ ഉപാസനയിലുള്ളവൻ മൃത്യുവിനെ ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അശ്വമേധ യാഗത്തിൽ കൂടിയും അശ്വമേധ വിരാട് ഭാവനയിലൂടെ അവൻ മൃത്യുവിനെ ജയിക്കുന്നു. അവൻ്റെ ശരീരപാദത്തിന് ശേഷം അവൻ പ്രജാപത്യ പദവി പ്രാപിക്കുന്നു. ഉപാസനയുടെ ഫലമായി അവിടെ മൃത്യുവില്ല, മരിച്ചിട്ട് ജനിക്കുകയാണ്, ആ പദവിയെ പ്രാപിക്കുന്നു. മൃത്യുരസ്യ ആത്മാഭോതി, മൃത്യുവും അവൻ അധീനമായിത്തീരുന്നു. അല്ലെ, സൃഷ്ടി സ്ഥിതി സംഹാരം, ആ സ്ഥിതിയിലാണ് ഒരുവൻ ഉപാസനയെ പറ്റി ചെയ്യുന്നത്. ആ സ്ഥിതിയിൽ നിന്നും സംഹാരത്തിലേക്ക് പോകുമ്പം പ്രപഞ്ചത്തിലുള്ള സർവ്വവും നശിക്കുന്നു. പക്ഷേ അവിടെ ആ സംഹാരത്തിന് ശേഷമുള്ള സൃഷ്ടിക്ക് തയ്യാറെടുക്കാൻ പ്രജാപതി രൂപത്തിൽ അവൻ അവശേഷിക്കുന്നു. അവൻ വന്നിട്ട് വേണമല്ലോ പിന്നെ അടുത്ത സൃഷ്ടി ചെയ്യാം, അവിടെ നാശമില്ല. അതുകൊണ്ടാണ് മൃത്യുവിനെ പ്രജാപതി രൂപത്തിൽ അവൻ അതിക്രമിക്കുന്നു. ദേവതാന ജൈവഭൂതി, ഇവിടെ അനന്ത ദേവതകൾ ഉണ്ടെങ്കിലും ആ ദേവതകളിലെല്ലാം മുഖ്യ ദേവനായി. എന്തുകൊണ്ട്? ഈ ദേവനാണ് സൃഷ്ടിക്ക് കാരണമായത്, പ്രജാപതി രൂപത്തിലുള്ള ദേവത എന്ന് പറയുമ്പോൾ എൻ്റെ താല്പര്യം എന്താണ്? ഈ ജന്മത്തിൽ ഒരു ജീവൻ കർമ്മത്തെ ചെയ്യുന്നു, ഉപാസന ചെയ്യുന്നു, അതിൻ്റെ ഫലമായി വരും ജന്മത്തിൽ അവൻ പ്രജാപതി സ്ഥാനം വരെ എത്തിച്ചേരുന്നു. അവിടെ അവന് അതിൻ്റെക്ക് മൃത്യുവില്ല. ജീവൻ അങ്ങനെയല്ല, ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, മരിക്കുന്നു, പോയി കർമ്മഫലത്തെ അനുഭവിക്കുന്നു. ഇവിടെ അതല്ല, ഈ ഉപാസകൻ അവൻ മരിച്ചിട്ട് ജനിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു പദവിയെ പ്രാപിക്കുകയാണ്, പ്രജാപത്യ പദവിയെ പ്രാപിക്കുകയാണ്. ഇവിടെ മരിച്ചിട്ട് ജനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നു എന്ന് പറയുന്നു. അവൻ നശിക്കുന്നില്ല. ആ ഉത്ക്രമണം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ബൃഹത്തായ കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു യാത്ര അത്രയുള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നൊരു വണ്ടി കയറി വേറെത്തിറങ്ങി അയാൾ മരിച്ചെന്ന് പറയുന്നില്ല. അതുപോലെ ദേവദാനം ഏകോഭൂതി, അവനാണ് ദേവതകളിൽ മുഖ്യനായിരിക്കുന്നത്. ഉപാസനയിലൂടെ അഹിരണ്യഗർഭ പദവിയെ പ്രാപിച്ചവൻ അവൻ മുഖ്യനായിരിക്കുന്നു. എന്തുകൊണ്ട്? അവനാണല്ലോ സൃഷ്ടി കർത്തൃത്വം. അതുകൊണ്ട് ദ്വയാഹ പ്രജാപത്യ ദേവാ അസുരാശ്ച തദ്ദേവാസ അസുരാഷു ലോകേഷു അസ്പർദന്ത ദേഹദേവാ ഊച്ചു ഹന്ത അസുരാൻ യജ്ഞേ ഉദ്ഗീതേന അത്യയാമേതി. നേരത്തെ പറഞ്ഞെന്താണ്? ആ സൃഷ്ടി കർത്താവ് തന്നെ ഇവിടെ വന്നു, ഇതൊക്കെ സൃഷ്ടിച്ചു. അവൻ തന്നെ പിന്നെ ജീവഭാവത്തിൽ വന്നു, അവൻ വീണ്ടും കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ഉപാസന ചെയ്യുന്നു. ഉപാസന ചെയ്ത് അതിൻ്റെ ഫലമായി അവൻ വീണ്ടും പ്രജാപത്യത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പോകുന്നവന് മരണമില്ല. അവൻ്റെ പ്രാണൻ ക്രമിച്ചവൻ ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നു. അതാണ് മുമ്പ് പറഞ്ഞത്. അങ്ങനെ എത്തിച്ചേരുന്നവൻ്റെ സൃഷ്ടിയാണ് ഈ യജ്ഞം. അവനാണ് സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ യജ്ഞത്തെ ചെയ്യേണ്ട ആരാണ്? ജീവന്മാർ. ആ ജീവന്മാർ രണ്ടു കൂട്ടരുണ്ട്. പ്രജാപത്യ, പ്രജാപതിയുടെ സന്താനങ്ങളായിട്ട് ആരൊക്കെയാണ്? ദേവാശ്ച ആസുരാശ്ച, ദേവന്മാരും അസുരന്മാരും. കാനീയസായ ദേവ, അതിന് ദേവന്മാരെന്ന് പറയുന്ന അർമ്മയുള്ളൂ. ജായസ അസുരാഹ, അസുരന്മാർ കൂടുതലാണ് ഈ ലോകത്തിലും. അങ്ങനെയാണ് കാണുന്നത്. ദേവഭാവമുള്ളവർ വളരെ കുറവാണ്, അതേസമയം അസുരഭാവമുള്ളവരാണ് കൂടുതൽ ലോകത്തിൽ. അങ്ങനെയാണ് കാണുന്നത്. തേഷു ലോകേഷു അസ്പർദ്ധന്തായവർ ഈ ലോകത്തിൽ പരസ്പരം മല്ലടിക്കുകയാണ്. ദേവാസുര യുദ്ധം, ദേവന്മാർ അസുരനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു, അസുരൻ ദേവനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. തേഹ ദേവ ഊചുഹു ഹന്ത അസുരാൻ ഉദ്ഗീതിന് അത്യായാമേതി. അങ്ങനെ യുദ്ധത്തിൽ അവർക്ക് ജീവും വരെ ജീവൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദേവന്മാർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണ് ഉദ്ഗീതത്തിലൂടെ എന്ന് വെച്ചാൽ ഉദ്ഗീത ഉപാസനയിലൂടെ വരെ ജയിക്കാം. അതായത് ഭൗതികമായ തലത്തിൽ ഈ ദേവ അസുരന്മാരുടെ സ്ഥാനം തുല്യമാണ്. അവിടെ ജയ പരാജയങ്ങൾ തുല്യമാണ്. പക്ഷെ അതിൽ നിന്ന് അസുരന്മാരെന്ന് പറയുന്നവർ വിട്ടുവന്നിട്ട് ഉപാസനാ മാർഗത്തിലൂടെ പോയിട്ട് അവർ അസുരന്മാരെ ജയിക്കുന്നു. അവിടെ ദേവനും അസുരനും എന്ന് പറയുന്നവരാണ്. ഇവിടെ ഭാഷ്യകാരനായിട്ട് നല്ല വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ശാസ്ത്രജനിത ജ്ഞാനകർമ്മഭാവിത ദ്യോതന ദേവാഭവന്തി. ശാസ്ത്രജനിതമായ എന്ന് വെച്ചാൽ വൈദികമായ ശാസ്ത്രം, ഏതെങ്കിലും ശാസ്ത്രം പോരാ, വേദം, വേദശാസ്ത്രം. അതിലൂടെയാണ് ജ്ഞാനകർമ്മഭാവിത, ജ്ഞാനം വേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനം, അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനം ചൂട് ഉപാസന, ഉപാസന കർമ്മം. ഇതുകൊണ്ട് സംസ്കരിക്കപ്പെട്ടവരാണ് ദേവന്മാർ. അതിൽ പറയുന്നത് കൂടെ കർമ്മം ചെയ്യുന്നു, മരിച്ചതിന് ശേഷം പരലോകത്ത് പോയി സ്വർഗത്തെ അനുഭവിച്ചു. പൗരാണിക സങ്കല്പം അതിനനുസരിച്ച് പറയുകയാണ്. ദേവന്മാരെന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം, അതായത് ഉപാസനാ കർമ്മങ്ങളെ, വൈദികമായ ഉപാസനാ കർമ്മങ്ങളെ അനുഭവിച്ച് അനുഷ്ഠിച്ച് അതിൻ്റെ ഫലാനുഭവത്തിനായി ഊർധ്വലോകങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് ദേവന്മാർ. ദേവ സ്വാഭാവിക പ്രത്യക്ഷ അനുമാനജനിത ദുഷ്ട പ്രചോദനകർമ്മ ജ്ഞാനഭാവിത അസുരാഹ. ഇനി അതേ ജീവന്മാരിൽ തന്നെ ഒരു ഭാഗങ്ങളുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ സിദ്ധിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്ത് വൈദിക കർമ്മ ഉപാസനയൊന്നും സ്വീകരിക്കാതെ ദുഷ്ടപ്രയോജന കർമ്മജ്ഞാനഭാവിത, ഇവിടെ പ്രത്യക്ഷ ഫലം കിട്ടുന്ന കർമ്മങ്ങളിലും ജ്ഞാനങ്ങളിലും മാത്രം, ഉപാസനകളിലും മാത്രം മുഴുകിയിരിക്കുന്നവർ അസുരന്മാർ. അപ്പോൾ അസുരന് കർമ്മം ചെയ്യണമെന്ന് തോന്നില്ല, ഉപാസന അനുഷ്ഠിക്കണമെന്ന് തോന്നില്ല. അവൻ സ്വാഭാവികമായ കർമ്മം ചെയ്യുന്നു. അന്നപാന മൈഥുനാദി കർമ്മങ്ങളെയാണ് സ്വാഭാവിക കർമ്മങ്ങൾ. എന്താണോ തനിക്ക് സഹജമായി അനുഭവപ്പെടുന്നത് അതിൽ പ്രവർത്തിക്കുന്നു. അതാണ് അസുരന്മാരെന്ന് പറയുന്നത്. അതിനൊക്കെ ദുഷ്ടപ്രയോജനമുണ്ട്. അന്നം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് അന്നം കഴിച്ച് തൃപ്തിയെ നേടുന്നു. മറ്റവൻ അങ്ങനെയല്ല, ദുഷ്ടപ്രയോജനമല്ല. ഇവിടെ അശ്വമേധം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നു. അല്ലെങ്കിലും അവൻ ആ കർമ്മം ചെയ്ത് ആ ഫലത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് ദേവനാണ്. അതീന്ദ്രിയം, അലൗകികം, ആധ്യാത്മികം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ് ദേവൻ. അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ലാത്തവനാണ് അസുരൻ. അതാണ് ഇവിടെ പറയുന്നത്. ശേഷ്യോ അസുഷ രമണ ദമനവന്റെ പ്രാണന്മാരിൽ, പ്രാണന്മാരെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളും മറ്റും, താൻ തന്നെ തന്നെ രമിക്കുക, തൻ്റെ തന്നെ ഉപകരണങ്ങൾ കൊണ്ട് ഈ ലോകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് അസുരന്റെ ലക്ഷണം. സുരേഭ്യോ വാ ദേവേഭ്യോ അന്യത്വ, അസുരന്മാരിൽ നിന്ന് വ്യത്യസ്തമായവർ. ഇവിടെ കർമ്മത്തിന്റെ ഉപാസനയുടെ ഒന്നും ഫലത്തെ ഭാഷ്യകാരൻ കുറച്ച് കാണുന്നില്ല. കാരണം ഈ അസുരത്വ പ്രാപ്തിയെക്കാളും ശ്രേഷ്ഠമാണ് ദേവത്വപ്രാപ്തി. ആ ദേവത്വപ്രാപ്തിക്ക് കർമ്മോപാസനകൾ കൂടി തീരും. അതുകൊണ്ട് കർമ്മോപാസനകൾ അങ്ങനെ മോശമാണ്. ആ തരത്തിൽ അത് മോശമാണ്. പിന്നെ അതിനെ മോശമെന്ന് പറയുന്നത് തത്വജ്ഞാനവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് അവിടെ അത് പോരാത്തതെന്ന് പറയുന്നത്. ഇവിടെ അസുരന്മാരെയും ദേവന്മാരെയും രണ്ടായി തിരിച്ചു. പ്രജാപത്യമാണ്, പ്രജാപതിയുടെ സന്തതികളാണ്. അസുരനെന്താ ചെയ്യുന്നത്? സ്വാഭാവികമായി തോന്നുന്നു ശാസ്ത്രത്തെ അവലംബിക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു? അവനെ ചെയ്യുന്നു. അതാണ് കുറേ സ്വഭാവമുള്ളവർ, ദുഷ്ടസ്വഭാവമുള്ളവർ അവരൊക്കെ അസുരന്മാരെന്ന് പറയുന്നു. മറ്റങ്ങനെയല്ല, കാര്യാകാര്യ വ്യവസ്ഥ കാര്യാകാര്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി ധർമ്മശാസ്ത്രങ്ങൾ നോക്കുന്നു, ശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കുന്നു. അവിടെ കർമ്മ ഉപാസനയെ അനുഷ്ഠിക്കുന്നു, അത് ദേവന്മാരും. യസ്മസ്യ ദുഷ്ടപ്രയോജന ജ്ഞാന കർമ്മഭാവിതാസുരഃ, ദുഷ്ടപ്രയോജനമുള്ള കർമ്മങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരാണ് അസുരന്മാർ. അതുകൊണ്ടവർ കൂടുതലുണ്ട് ലോകത്തിലും. അങ്ങനെയാണ് കാണുന്നത്, ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ മുഴുവൻ ജീവിക്കുന്നു. മറിച്ചല്ല, അങ്ങനെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും അസുരന്മാരാണ്. എന്തുകൊണ്ട്? അവർ ശരീരാത്മ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു, അവർ വൈദികമായ ശാസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല, അവർ ലൗകികമായ കർമ്മങ്ങൾ തന്നെ മുഴുകിക്കഴിയുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഐശ്വര്യത്തെ അഭിവൃദ്ധി അവർ അനുഭവിക്കുന്നു. അത് അസുരന്മാരാണ്. ദേവന്മാരെയും അസുരന്മാരെയും ഭാഷകാരും വ്യാഖ്യാനിക്കുന്നു. ദേഹ ദേവാഹു അസുരാത്തെ യേശു ലോകേഷ് അസ്പർദ്ധന്ത, അവർ രണ്ടുപേരും പരസ്പര സ്പർദ്ധയിലാണ്. അതിന് ദേവന്മാർ വിചാരിച്ചെന്നാണ് അസുരാണ് ഉദ്ഗീധേന അത്യായാമേരി. ഇപ്പൊ ദേവന്മാരെ തീരുമാനിക്കുന്നു, ഈ അസുരന്മാരെ മറികടക്കണമെങ്കിൽ ഇനി ഉദ്ഗീത ഉപാസന ചെയ്യണം. ഇവിടെ സൃഷ്ടി, സൃഷ്ടിയിലൊരു വിഭാഗം ദേവന്മാർ, വേറൊരു ഭാഗം അസുരന്മാർ, ഒരു വിഭാഗം വൈദികമായ കർമാനുഷ്ഠാനങ്ങൾ മുഴുകിയിരിക്കുന്നു, വേറൊരു വിഭാഗം അതിനെയൊക്കെ വിട്ടിട്ട് സഹജമായ സ്വാഭാവികമായ രാഗദ്വേഷ പ്രേരിതമായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ള ഒരർത്ഥം എടുക്കാം. മറച്ചു കൊടുക്കുക എന്താണ്? സൃഷ്ടി, ജീവൻ, എല്ലാ ജീവന്മാരും രണ്ട് ഭാവത്തോടും കൂടിയിരിക്കുന്നു. ദൈവി ആസുരഭാവത്തോടുകൂടി, ആസുരഭാവം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നതാണ്. ദൈവീഭാവം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അതീതമായ കർമ്മ ഉപാസനകളെ സ്വീകരിക്കുന്നതാണ്. ഈ തരത്തിലും മനസ്സിലാക്കാം, ഒരു വ്യക്തിയിലാകാം അല്ലെങ്കിൽ സമൂഹത്തിലാകാം. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ആരെങ്കിലും ഇങ്ങനെയുള്ള കർമ്മജ്ഞാനങ്ങളിൽ ഉപാസനകളിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മോചിക്കുന്നതിന് ഉപയുക്തമായ ഉപാസന ചെയ്യണം. അതിനാണ് ഇവിടെ ഉദ്ഗീത ഉപാസന എന്ന് പറയുന്നത്. ഉദ്ഗീത ഉപാസന ഇനി വരുന്ന എന്താണ്? അസദോമ, സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ എന്നെല്ലാം പറയുന്ന ആ ഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ദേവന്മാരുടെ ഉപാസനയാണ്. അസുരന്മാർ അങ്ങനെ പറയൂ, അസത്തിൽ നിന്ന് സത്തിലേക്കെന്ന് പറയത്തില്ല. ദേവന്മാർക്ക് അത് പറയാൻ, അതവരുടെ ഉപാസനയാണ്. അപ്പോൾ വ്യക്തിയിലെടുക്കുകയാണെങ്കിൽ ഈ ആസുരഭാവങ്ങളെയെല്ലാം ദൈവീഭാവങ്ങളെ കൊണ്ടാണ് നിഷേധിക്കേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ആവശ്യം. അതാണ് ഉപാസനയുടെ, ഇനി പറഞ്ഞു വരുമ്പോൾ അത് വ്യക്തമാക്കും. ഉപാസനയുടെ ഫലം എന്താ? ഇത്രയും കൃഷ്ണമായ വൈദികമായ ഉപാസനകളെ കുറിച്ച് പറയുന്നു, പറഞ്ഞിട്ട് കൂടി മനസ്സിലാകുന്നില്ല. പ്രജാപതി, അശ്വം, ദിക്ക് തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് വിരാട്ടൂപം. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അതിന് വേണ്ടത്ര അശ്വമേധവുമായി പരിചയമില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നിലും എന്നിട്ടും എന്തുകൊണ്ടത് പറയുന്നു? പറയുന്നു, ഈ ആസുരികമായ ഭാവങ്ങളെല്ലാം ഉപാസന കൊണ്ട് നശിപ്പിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഉപാസന ആവശ്യമില്ല, ഞങ്ങൾ അദ്വൈതികളാണ്, വേദാന്തികളാണ് എന്ന് പറയും. പക്ഷെ അവിടെ ചിന്തിക്കുന്ന എന്താണ്? തൻ്റെ ഉള്ളിൽ ആസുരികമായ സഹജമായ ഭാവങ്ങളുണ്ടോ ആണ് ചിന്തിക്കേണ്ടത്. ഇല്ലാന്നാർക്ക് പറയാൻ കഴിയും. പറഞ്ഞല്ലോ, അസുരന്മാരെന്ന് പറഞ്ഞാൽ സഹജമായ ആസുരഭാവങ്ങളിൽ മുഴുകിക്കഴിയുന്നവർ. ജീവന് അനാദിയായ ഈ ജന്മത്തിലൂടെ അവൻ ആർജിച്ചിരിക്കുന്ന സംസ്കാരങ്ങളിൽ തികച്ചും ആസുരഭാവങ്ങളുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ സഹജ വികാരങ്ങൾ എന്നൊക്കെ പറയും. ഒരാൾ പറയുന്നത്, എന്നുള്ള ആസുരഭാവങ്ങളൊന്നുമില്ല, ഞാൻ വലിയ സാത്വികനാണ്, ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ട് അസംബന്ധമാണ്? കാരണം പുണ്യപാപങ്ങളുടെ സമീകൃതമായ രൂപത്തിൽ മാത്രമേ മനുഷ്യജന്മം കിട്ടത്തുള്ളൂ, മനുഷ്യ ശരീരം കിട്ടത്തുള്ളൂ. അങ്ങനെ ആ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമാണ്. അവിടെ സഹജമായ ആസുരഭാവങ്ങളെല്ലാം കാണും എന്ന് വെച്ചാൽ കാമക്രോധാദി വികാരങ്ങളെല്ലാം കാണും. മനുഷ്യ ശരീരത്തോടുകൂടി വന്ന സർവറിലും കാണും, ആസുരഭാവം കാണും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വ്യക്തിയിലെ ആസുരഭാവമായിട്ടുണ്ട്. ഈ ആസുരഭാവങ്ങളെ നശിപ്പിക്കുന്നതിന് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നതാണ് ഉപാസന കൂടിയേ തീരൂ. ഉപാസന വേണ്ട, അത് അനിഷ്ടമാണ്, ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ ഈ ആസുരഭാവങ്ങൾ പോകുവാനെന്താ ഉപായം? അതുകൊണ്ട് ഇവിടെ കർമ്മത്തെ ഉപാസനയും പറയുന്നു, കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറയുന്നു. കേവല കർമ്മങ്ങൾ ചിലപ്പോൾ ഈ ആസുരഭാവത്തെ വർദ്ധിപ്പിക്കും, അഹന്തയും കാമങ്ങളും മറ്റും ഉണ്ടാക്കും. കാമ്യകർമ്മങ്ങൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കി അതവനെ വീണ്ടും വലിയ ആസുരഭാവത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കർമ്മ ഉപാസന സമുച്ചയം എന്ന് പറഞ്ഞു. കർമ്മ ഉപാസന സമുച്ചയത്തിലൂടെ അവൻ്റെ ആസുരഭാവങ്ങളെ നശിപ്പിച്ച് പറ്റും. അതാണ് ആധ്യാത്മികത, അതാണ് ആധ്യാത്മിക സാധന. അതിൽ നിന്ന് ആർക്കും മാറി നീക്കാൻ കഴിയും. അതാണ് ഇവിടെ ഭാഷകാരം വ്യക്തമാക്കുന്നത്. അപ്പോൾ ദേവന്മാർ ആലോചിച്ചു, എന്താണ് നമ്മളെങ്ങനെ അങ്ങനെ ഉത്കീതത്തിലൂടെ ഈ അസുരന്മാരെ ജയിക്കാം എന്നാ അസ്പർദ്ധന്ത പുറമേ ഈ ലോകത്തിൽ ഒരു ദേവനും അസുരനും യുദ്ധം ചെയ്യുന്നു അങ്ങനെ എടുക്കാം. ദേവാസുര സ്പർദ്ധ ഉള്ളതാണല്ലോ. പക്ഷെ ഇവിടെ ആധ്യാത്മിക ശ്രമ സന്ദർഭത്തിൽ കൂടുതൽ യോജിക്കുന്നത് ആന്തരികമായ ഭാവങ്ങളിലാണ് ജീവന്റെ. അവിടെ ഈ സഹജമായ വാസനകളും സംസ്കാരവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പോൾ ആ സഹജമായ വാസനകളെ സംസ്കാരം കൊണ്ട് ജയിക്കുന്നു. ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആർജിതമായ സംസ്കാരം, അതാണ് അവിടെയാണ് യത്നത്തിന്റെ ആവശ്യപ്പെടുന്നത്. ആർജിതമായ സംസ്കാരം എങ്ങനെ ഉണ്ടാകും? കർമ്മ ഉപാസനകളിലൂടെ അതേ പറ്റും. ഇല്ലെങ്കിൽ അത്രയും പരമ പരിശുദ്ധ പവിത്രനായിരിക്കും. അത് ജീവന് സാധ്യമല്ല, ദേവന്മാർക്ക് ആ പവിത്രത വലിയൊരളവ് വരും. അവിടെയും പൂർണ്ണമെന്ന് പറയുന്നു. താൻ ശരീരത്തോടുകൂടി ജനിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും അവിടെ ഉണ്ട്. ഉപാസനകളിൽ നിന്നൊഴിയാൻ കഴിയത്തില്ല. കർമ്മ ഉപാസനകളിൽ നിന്ന് അതിൻ്റെ പ്രാധാന്യത്തെ പറയുക. അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ ആസുരഭാവങ്ങളെല്ലാം ഉപാസനയിലൂടെ ജയിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ആ ഉപാസന ജ്ഞാനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭാഷ്യകാരൻ നമ്മൾ പല സന്ദർഭവും ചർച്ച ചെയ്തതാണെങ്കിലും ഒന്നുകൂടി അതിനെ വിശദമാക്കുന്നു. എന്നുവെച്ചാൽ ഈ ഉപാസനയിൽ നിന്നൊന്നും മനുഷ്യനെ മാറ്റണമെന്ന് ഭാഷ്യകാരൻ ആഗ്രഹമുണ്ട്. പ്രധാന ജ്ഞാനം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരുവൻ ഞാൻ അർഹനാകണ്ടേ? നിങ്ങൾ ഉപാസനയും കർമ്മത്തെയൊക്കെ പാടെ നിഷേധിച്ചിട്ട് കേവലം തത്വജ്ഞാനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയും രോചകം എന്ന് പറയും. എന്നുവെച്ചാൽ കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കും, പക്ഷെ അതിനെ കുറിച്ച് പറയുന്നത് കേവലം അർത്ഥവാദ സമം. അത് കേവലം അർത്ഥവാദം മാത്രം പോലെയുള്ള അർത്ഥവാദത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്തുതിച്ച് പറയും. കേൾക്കുന്നവനതിന് വലിയ മുഖ്യമായിട്ട് സ്തുതിപരമാണ്. കേൾക്കുന്നവനതിന് വലിയ അഭിരുചിയുണ്ടാവും, താല്പര്യമുണ്ടാവും, നല്ലതാണ്, കൊള്ളാമല്ലോന്ന് തോന്നും. കേൾക്കുന്നത് തന്നെ ആനന്ദകരമായിരിക്കും, പക്ഷെ ഒരു ഫലം ഉണ്ടാവരുത്. കാരണം അവൻ്റെ ആസുരഭാവങ്ങളിൽ ഇതെല്ലാം അമർന്നു പോകും. ഇതിനൊന്നും അതിജീവിക്കാൻ കഴിയത്തില്ല, പിടിച്ചു നീക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ്റെയും താല്പര്യം എന്താണ്? ആ തത്വജ്ഞാനത്തിന് ഒരുവനെ അധികാരിയാക്കുക, അതാണ്. തത്വജ്ഞാനത്തെ പലപ്പോഴും ഉപദേശിക്കുന്നത് അവന് തത്വജ്ഞാനത്തിൻ്റെ ഫലത്തെ പറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവനെ തത്വജ്ഞാനത്തിന് അധികാരിയാക്കാൻ വേണ്ടി. അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് മാത്രം ഒരുവന് തത്വജ്ഞാനത്തിന് അധികാരിയായിക്കൂടെ എന്ന് ചോദിക്കും, സാധ്യമല്ല. കാരണം ആ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത വന്നാലേ അവന് പിന്നെ തത്വജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ഗ്രഹിക്കുന്നത് തന്നെ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് അവിടെ കർമ്മോപാസനകളെ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ഈ വലിയ തത്വജ്ഞാനം പറയുന്നതിനൊന്നും ബന്ധനായി വിരസമായ ഉപാസനകളെ കുറിച്ച് പറയും. അക്കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിഷ്ഫലതയും രണ്ടും ഭാഷ്യകാരം പറയും. അതിന് നിഷ്ഫലതയുണ്ടെന്താണ്? ആ തത്വജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇതിന് യാതൊരു സ്ഥാനമില്ല. കർമ്മത്തിനും ഇവിടെ സ്ഥാനമില്ല, ഉപാസനയ്ക്കും അവിടെ സ്ഥാനമില്ല. പക്ഷെ ആ പൂർത്തീകരണം സംഭവിക്കുന്നില്ലല്ലോ. സംഭവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും. എന്താ അതിന് തടസ്സം? ഒരുപാട് തടസ്സങ്ങൾ കാണും. ഇവിടെ ഭക്ഷ്യകാരം പറയുന്നത് ആസുരഭാവം തന്നെ എന്ന് വെച്ചാൽ സഹജഭാവങ്ങൾ തന്നെയാണ്. ജീവനിലിരിക്കുന്ന ആ ആസുരഭാവങ്ങൾ തന്നെയാണ്. അതിനെ നശിപ്പിച്ചേ പറ്റും. കർമ്മ ഉപാസനകൾ കൂടി തീരും. അതുകൊണ്ട് അതിൻ്റെ സാർത്ഥകതയും നിരർത്ഥകതയും രണ്ട് തലത്തിൽ മനസ്സിലാക്കും. ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇതൊക്കെ നിരർത്ഥകം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുവരെ ഇതൊക്കെ സാർത്ഥകമാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ഭാഷ്യത്തിലെ ചില പ്രധാന ഭാഗങ്ങൾ ഞാൻ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ കുറേ ഭാഷ്യം വിട്ടു. കാരണം അവിടെ സാധാരണ വാച്യാർത്ഥമേ ഉള്ളൂ, വിശേഷിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഈ മന്ത്രങ്ങളുടെ ഓരോ പദങ്ങളായി വ്യാഖ്യാനിച്ചതിന് ശേഷം എന്താണ് ദ്വയ പ്രജാപത്യാഹ, ആ പ്രജാപതിയുടെ സന്തതികൾ രണ്ടു തരത്തിലാണ്, ദേവാസ അസുരാസ ദേവന്മാരും അസുരന്മാരും. തഥക്കാനീയസ ഇവ ദേവ, അതിൽ ദേവന്മാരല്പമാണ്. ജായസ അസുരാഹ, അസുരന്മാർ കൂടുതലാണ്. യേശു ലോകേഷു അസ്പർദ്ധന്ത, ലോകത്തിൽ സ്പർദ്ധിച്ച് പരസ്പരം സ്പർദ്ധയുണ്ടാക്കി. ബാഹ്യമായി ഒന്ന്, ആന്തരികമായി മുഖ്യമായിട്ട് ആന്തരികമായി ദേവാഹ കാനീയസഹ, ആ ദൈവിക ഭാവങ്ങൾ ആന്തരിക ഭാവങ്ങൾ അതല്പമാണ്. ജായസ ആസുര, ആസുരഭാവങ്ങളാണ് കൂടുതലും, അതാണ് കൂടുതലും പ്രകടമായി വരുന്നു, ഉയർന്നു വരുന്നത്. പക്ഷെ ലോകേഷു അസ്പർദ്ധ, അവർ ഈ ഉള്ളിൽ അന്ധകരണത്തിൽ അവർ പരസ്പര സ്പർദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദേവാസുര സംഗ്രാമം, ദേഹ ദേവ ഊചഹു, അങ്ങനെ അവർക്ക് ദേവന്മാർക്ക് സാത്വിക ഭാവങ്ങൾക്ക് അസുരന്മാരെ ജയിക്കണമെന്ന് തോന്നി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഉദ്ഗീതിയന അത്യയാതി, ഇനി ഞങ്ങൾ ഉപാസനയിലൂടെ ഈ അസുരഭാവങ്ങളെ ജയിക്കും. ഇത്രയും ഭാഗം ഭാഷകാരൻ വ്യാഖ്യാനിച്ചു. അവിടെ ചോദിക്കുന്നു, ജ്ഞാനം തു ഇതമേവ നിരൂപ്യമാണ്, കുറച്ച് മുമ്പോട്ടാണ്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ എൻ്റെ സാരാംശത്തെ പറഞ്ഞു. ഇത് ജ്ഞാനമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ജ്ഞാനത്തെക്കുറിച്ചാണ്. ഞാൻ എന്ന് വെച്ചാൽ ഉപാസന, ശ്രദ്ധിക്കുന്നു, പ്രാണ ഉപാസനയെക്കുറിച്ച് പറയുകയാണ് ഇവിടെ എന്നർത്ഥം. ഈ ഭാഷകാരം പലയിടത്തും അങ്ങനെ ശബ്ദങ്ങൾ പ്രയോഗിക്കും, ഉപാസനയ്ക്ക് ജ്ഞാനം എന്നുള്ള പദം. അത് പ്രകടനം അനുസരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകും. തത്വജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ധരിച്ചു. നന്നിതം അഭ്യാരോഹ ജപ വിധിശേഷം അർത്ഥബോധം ജ്ഞാന നിരൂപണം, ഇതെല്ലാം എന്താണ്? ആ അശ്വമേധ കർമ്മത്തിൻ്റെ ഭാഗമായി വരുന്ന കേവലം ജപിക്കാനുള്ള മന്ത്രങ്ങളാണ്. അതിന് കുറച്ച് അർത്ഥം കാണും. ഇതൊന്നും ഉപാസനപരമായിട്ട് എന്തിനെടുക്കണം? പറയുന്നു അല്ലം വേദ ഇതി വചന. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നു, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നവന് അതിനിന്ന ഫലം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഭാഷകാരം പറയാൻ കാരണം, ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ, കർമ്മത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ, ഇതിനുശേഷം വരുന്ന തത്വജ്ഞാന ഭാഗത്തെ പോലും ഈ വൈദികരിൽ പലരും കണ്ടിരുന്നത് വെറുതെ കർമ്മം ചെയ്യുമ്പോൾ ചൊല്ലാനുള്ള മന്ത്രങ്ങൾ, അതിനെന്തെങ്കിലും ഫലം ഉണ്ടായിരിക്കും എന്നാണ്. നമ്മൾ സാധാരണ പൂജാരിമാർ ചൊല്ലുന്ന മന്ത്രങ്ങൾ, മന്ത്രം ചൊല്ലുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ചൊല്ലണം, ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഫലമുണ്ടാകും എന്നുള്ള ഒരു ശ്രദ്ധ കൊണ്ട് ചൊല്ലുന്നു. ഒന്നും മനസ്സിലാക്കാം, ചൊല്ലുന്നത് ശരിയാണോ തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ. അതുപോലെ വൈദിക കർമ്മങ്ങളുടെ ഭാഗമായി ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപാസന ഇതിനുണ്ടോ? എന്താ ഉപാസന? ഞാനപ്പുറം വരുന്ന തത്വജ്ഞാനം എന്താണ്? അതുകൊണ്ട് ഇത് കേവലം അർത്ഥവാദമായിട്ടെടുത്താലോ? ഉദ്ഗീത പ്രസ്താവേ പുരാകൽപശ്രവണ ഉദ്ഗീത വിധിപരമിതി ചെയ്ത് പറയുന്നു. ഈ ഉപാസനപരമായ വാക്യങ്ങളെക്കുറിച്ച് പറയുന്ന ഉദ്ഗീതങ്ങൾ, അതിനി പറയും അസതോമാ സർഗമേയ തുടങ്ങിയ ഭാഗങ്ങൾ. അവിടെ എന്താണ്, പുരാകൽപ്പത്തെക്കുറിച്ചും പറയുന്നുണ്ട്, സൃഷ്ടിയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേവലം ആ മന്ത്രങ്ങളെ വിധിച്ചിരിക്കുകയാണ്, അവിടെ ഭാവനയൊന്നുമില്ല. കേവലം മന്ത്രം ചൊല്ലിയാൽ മതി, പക്ഷേ കേവലം മന്ത്രം ചൊല്ലിയാൽ മതി കർമ്മിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അർത്ഥം മനസ്സിലാക്കി ഇത് ഉപാസനയാണ്, അർത്ഥഭാവനയാണെന്നുള്ള ഭാവനയോടുകൂടി ചെയ്താലേ അത് ഉപാസനയാകത്തുള്ളൂ. അതീ പറയുന്ന അസുരന്മാരെ ജയിക്കുന്നതിന് ഉപകരിക്കത്തുള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വേണ്ട എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്ന പ്രകടന ഉദ്ഗീതസ്റ്റ അന്യത്ര വിഹിതത്വ വിദ്യാപ്രകടനത്വ ചാസ്യ പറയുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, വൈദികമായ കർമ്മങ്ങളോട് ചേർന്ന് അർത്ഥവാദ വാക്യങ്ങൾ വരാറുണ്ട്. കേവലം ജപത്തിന് വേണ്ടിയിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇത് ഉപാസനയുടെ പ്രകടനമാണ്, ഇത് ഉപാസനയ്ക്ക് വേണ്ടിയാണ്, ഉപാസന സഫലമാണ്. അഭ്യാരോഹ ജപസ്യ ചാനിത്യത്വ ഏവം വിദ് പ്രയോജ്യത്വ. നിങ്ങൾ പറയുന്ന ഈ അഭ്യാരോഹ ജപം എന്ന് പറയുന്ന കർമ്മ സന്ദർഭത്തിൽ വരുന്ന മറ്റ് മന്ത്രങ്ങളെക്കുറിച്ചാണ്. അത് അവിടെയൊക്കെ സംബന്ധിച്ച് അവിടെ എന്താണ് വികല്പങ്ങളുണ്ട്. അത് ചിലയിടത്ത് അത് ചൊല്ലാം, ചിലയിടത്ത് ചൊല്ലാതിരിക്കാം. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഉപാസിച്ചേ മതിയാവും, ഉപാസനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുകയാണത്. അനിഷ്ഠേയമായി ഉപാസകൻ ഇത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് വിജ്ഞാനസ്ഥിത നിത്യവശ്രവണ. എങ്ങനെയാണ് നിത്യകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത്? ഒരിക്കലും വിടാൻ പാടില്ല, അത് ചെയ്തേ തീരും. പക്ഷെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങൾ ചില മന്ത്രങ്ങൾ അവിടെ വികല്പങ്ങളും മറ്റൊക്കെ ഉണ്ട്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ. ഇത് കർമ്മത്തിൻ്റെ ഭാഗമായി വരുന്നെങ്കിലും ഉപാസന നിത്യവത്ശ്രവണ, നിത്യകർമ്മങ്ങളെപ്പോലെ തന്നെ അത് അനുഷ്ഠിച്ചേ തീരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. തദ്ഹേത ലോകജിദേവ ഇതിജ ശ്രുദേഹേ, ഇതിന് ഫലമുണ്ട്, ഇത് ഫലത്തെ പ്രാപിക്കും എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉപാസന കൂടിയേ തീരൂ. പ്രാണസ്യ വാഗാദീനാഞ്ച അശുദ്ധി അശുദ്ധി വചന. മാത്രമല്ല അവിടെ പ്രാണൻ വാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഇവിടെ പറയും, ഞാൻ അതിൻ്റെ ശുദ്ധി അശുദ്ധികളെ കുറിച്ചൊക്കെ പറയും. അതെല്ലാം കൊണ്ട് പ്രാണോ ഉപാസനയാണ് പറയുന്നത്. നഹി അനുപന്യസ്തി പ്രാണസ്യ ശുദ്ധി വചനം വാഗാദീനാഞ്ചസ ഉപന്യസ്ഥാനം അശുദ്ധിവചനം വാഗാദി നിന്ദയ മുഖ്യപ്രാണ സ്തുതിച്ച പ്രേത ഉപദ്ധി. അതുകൊണ്ട് പ്രാണൻ ശുദ്ധമാണെന്ന് പറയുക, മറ്റുള്ളതെല്ലാം അശുദ്ധമാണെന്ന് പറയുക, പ്രാണനെ സ്തുതിക്കുക, മറ്റുള്ളതിനെ നിന്ദിക്കുക, ഇതെല്ലാം എന്താണ് ഇവിടെ ഉപാസനയുടെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല മൃത്യു അതിക്രാന്തോ ദീപ്യതി ഇത്യാദി ഫലവചനഞ്ച, ഈ ഉപാസകൻ മൃത്യുവിനെ അതിക്രമിച്ച് ശോഭിക്കുന്നു എന്നുവെച്ചാൽ മരണത്തെ അതിജീവിക്കുന്ന ശ്രേഷ്ഠമായ ഫലത്തെക്കുറിച്ച് പറയുന്നു. അതെല്ലാം കൊണ്ട് പ്രാണരൂപ ഉപത്തേർഹി ഫലം തദ് വാഗാദീനാം അഗ്നിയാദിഭവ. അതുകൊണ്ട് ഇവിടെ വാഗാദികളിൽ അഗ്നിയാദി കൽപ്പന എന്നുവെച്ചാൽ ഉപാസന, ഇതെന്താണ് സഫലമാണ്. ഇവിടെ പറയും ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് പ്രാണരൂപപ്രാപ്തി, പ്രാജാപത്യപ്രാപ്തി, മരണമില്ലാത്ത അവസ്ഥ, ശരീരം നശിച്ചിട്ട് ജനിക്കുകയല്ല, മറിച്ച് എന്താണ് ഇവിടെ ജനനമില്ല, സ്വയം തന്നെ അത് പ്രജാപതിയായി മാറുന്നു. ഇത്തരം ഫലങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇത് ഈ ഉപാസന വിശിഷ്ടമാണ് എന്നാണ്. ഉപാസനയെ അംഗീകരിക്കണം, ഇതിനെ മറ്റ് അർത്ഥവാദ മന്ത്രങ്ങളെ പോലെ കാണരുത് എന്ന് പറയുമ്പോൾ പൂർവക്ഷ പറയുന്നു ഭവതു നാമ പ്രണനസി ഉപാസന. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. പ്രാണോപാസനവും ഒരു മുഖ്യമായ ആധ്യാത്മിക സാധനയാണ്. ഇന്നത് വിശുദ്ധ്യാദി ഗുണവത്യേതി നിന്ദുസ്യാദി ശ്രദ്ധത്വ. പക്ഷെ അതൊന്നും നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ വിശുദ്ധ്യാദി ഭാവനയോടുകൂടി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അത് പറയുന്നത് മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥ നിഷ്ഠയോടുകൂടി ചൊല്ലണമെന്നും നിർബന്ധമില്ല. ഇവിടെ അതെല്ലാം വിശേഷിച്ച് എന്തിനു പറയുന്നു? വിശുദ്ധ ഭാവനയോടുകൂടി അത് ചെയ്യുക എന്നെല്ലാം പറയുന്നു. ചോദിക്കുന്നു, അതങ്ങനെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ചെയ്യണം. ഉപാസ്യത്തെ സ്തുത്യർത്ഥത്തെഹി, ഇത് ഉപാസ്യമാണോ? ഇത് കേവല സ്തുതിക്ക് വേണ്ടിയല്ല അല്ല എന്നാ. ആ വിപരീതാർത്ഥ പ്രതിപത്തെഹി ശ്രേയപ്രാപ്തി ഉപത്തേർ ലോകവത് യോഹി അപരീതം ആ വിപരീതമർത്ഥം പ്രതിപത്തിൽ ലോകേ ഇഷ്ടം പ്രാപ്നോതി അനുഷ്ഠാൻവാ നിവർത്തത എന്ന വിപരീതാർത്ഥ പ്രതിപത്യ തഥൈഹാവി ശ്രൗത ശബ്ദജനിത അർത്ഥപ്രതിപത്തു ശ്രേയപ്രാപ്തി രൂപന നവിപരി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇവിടെ പ്രാണ ഉപാസന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ ഈ മന്ത്രങ്ങളിൽ നിന്നും ഇതിൻ്റെ ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കി എങ്ങനെയാണോ ശ്രുതിയുടെ താല്പര്യം, ആ താല്പര്യത്തെ അനുസരിച്ച് തന്നെയാണ് ഈ വൈദികൻ ഇവിടെ ഉപാസിക്കേണ്ടത്. ശരിയായ അർത്ഥം മനസ്സിലാക്കി ഉപാസിച്ചാലേ ശരിയായ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇത് പൊതുവെ പറയുന്ന ഒന്നാണ്. ഉപാസനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉപാസന എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തെറ്റായി ധരിക്കാതെ ഉപാസിച്ചാൽ മാത്രമേ ആ ഉപാസനയ്ക്ക് അവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ഫലമുണ്ടാകും. കാരണം ഒരു ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ആ ഉപാസനയുടെ ഫലത്തെക്കുറിച്ചും പറയും. എന്തിനു വേണ്ടി ആ ഉപാസന അനുഷ്ഠിക്കണം? ആ ഫലത്തിന് വേണ്ടി. നമുക്ക് ആ ഫലം തന്നെ കിട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ ഉപാസനയ്ക്ക് എന്ത് വിധി വിധാനങ്ങളാണോ ഉള്ളത് അതെല്ലാം പൂർണ്ണമായി അറിഞ്ഞ് അതനുഷ്ഠിച്ച് തന്നെ ചെയ്യണം. ഇതൊരു പൊതുവായ തത്വമാണ്. ചെയ്താൽ ആ ഫലം കിട്ടും. ആ ഉപാസനയിൽ എന്തെങ്കിലും വൈകുണ്യം വന്നു കഴിഞ്ഞാൽ, ന്യൂനത വന്നു കഴിഞ്ഞാൽ ഫലത്തിന് അത് സംഭവിക്കും, ഫലവും കിട്ടാതെ. അപ്പോൾ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭക്തിയുണ്ട്, അതുകൊണ്ട് വിഭക്തി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല, അത് സാധ്യമല്ല. ഇവിടെ ഉപാസനകൾ വിധിച്ചിരിക്കുകയാണ്, വിധിവിധാനങ്ങളുണ്ട്, ഫലത്തെയും വിധിച്ചിരിക്കുന്നു. അപ്പോൾ വിധി അനുസരിച്ച് തന്നെ ചെയ്യണം. ശ്രേയപ്രാപ്തി രൂപം, അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാവും. എന്നാൽ വിവരി വിധി അറിയാത്തത് കൊണ്ടോ അത് ചെയ്യുന്നതിനുള്ള അശക്തി കൊണ്ടോ നമ്മൾ സ്വയം എന്തെങ്കിലും സമാധാനം കണ്ടെത്തും, അതുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല. അത് വിശേഷിച്ചും വൈദികമായ ഉപാസനകൾ. അതിവിടെ ഭാഷകാരൻ ഉറപ്പിച്ച് പറയുകയാണ്, വിധിപ്രകാരം തന്നെ ചെയ്യുക എന്നാൽ ഫലം ഉണ്ടാകും. എന്നാൽ വിപരീയം മറിച്ചാണെങ്കിൽ സംഭവിക്കത്തില്ല എന്നർത്ഥം. നമ്മുടെ ലൗകികമായ ഉപാസനകളിൽ പലപ്പോഴും നമ്മൾ ഓരോ സൂത്രങ്ങളെ കണ്ടുപിടിക്കും. കാരണം പൂജയും മന്ത്രങ്ങളും ഹോമവും ഒക്കെ ചെയ്യുന്നവർ അതൊന്നും ശരിക്കറിയാതെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അവസാനം ഒരു ക്ഷമാപണം ചൊല്ലി കാര്യങ്ങളങ്ങ് ഒതുക്കും. സർവമേതക്ഷമസ്വ, ഞാൻ വിവരമില്ലാതെയാണ് ചെയ്തത്, വിവരമില്ലാതെ ചെയ്യുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ദൈവം ഇത് അങ്ങ് ക്ഷമിച്ചോളുക. വിവരം ഉണ്ടാക്കാനൊന്നും ഇനി ശ്രമിക്കാൻ സമയമില്ല, അപ്പോൾ അറിയാമെന്നുള്ളതുപോലെ ചെയ്യുന്നു, ക്ഷമിച്ചു കൊടുക്കുക. എന്നാ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്തായാലും ബോധ്യമുണ്ടല്ലോ ചെയ്യുന്നത് ശരിയല്ലെന്ന്, അല്ലെങ്കിൽ പിന്നെ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ക്ഷമ ചോദിക്കുന്നതിൻ്റെ അടുത്തും ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് സ്വയം ബോധ്യമുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ എന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്? ഒരു ദിവസം ചോദിച്ചാൽ പോരെ? അപ്പൊ എന്നും ക്ഷമ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സ്വയം തന്നെ അറിയാം താനത് ചെയ്യുന്നത് ശരിയായിട്ടല്ല. എന്നാൽ ശരി, ഇത് എങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാക്കുക, അതിനൊന്നും ശ്രമിക്കാനും വയ്യ. പകരം എന്താണോ ക്ഷമ ചോദിച്ച് കാര്യം സാധിക്കുക. അത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ. കാരണം ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഈ ചെയ്യുന്നവനും ഗുണമില്ല, കാശ് കൊടുക്കുന്നവനും ഗുണമില്ല, രണ്ടുപേർക്കും വിശേഷിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആകാം, അത് ചെയ്യുന്നവനും അറിയും. പക്ഷേ വേദത്തിൽ അങ്ങനെയൊന്നും കയറി പ്രവർത്തിക്കരുത്. വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രേയപ്രാപ്തി എന്നുവെച്ചാൽ അവിടെ ശ്രേയസ് എന്ന് പറയുന്ന ഫലം ഉണ്ടാകണമെങ്കിൽ അതിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ അതുപോലെ തന്നെ ചെയ്യണം എന്ന വിപരി. അതുകൊണ്ട് ഉപാസനയെ സംബന്ധിച്ച് അർത്ഥം മനസ്സിലാക്കി ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ഉപാസനാർത്ഥ ശ്രുത ശബ്ദ ഉത്ത വിജ്ഞാന വിഷയം യഥാർത്ഥത്തെ പ്രമാണം വസ്തി. അത് മാത്രമല്ല, ശ്രുതി എന്തിനാ വേദം അധ്യയനം ചെയ്യുന്നു, എന്തിനാ പൂർവമീമാംസയുടെ വിചാരം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തിട്ട് ശ്രോതമായ ശബ്ദം ശ്രോതമായ അർത്ഥം അതൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നു. അതിന് പിന്നെ ഭ്രമമൊന്നും വരാൻ വഴിയില്ല. അതിൻ്റെ പരമ്പരയും അതിൻ്റെ ആചാര്യന്മാരും നിന്ന് നോക്കാൻ അതെല്ലാം മനസ്സിലാക്കി ബോധ്യപ്പെടുന്നതിന് വിപരീതമായ അർത്ഥങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് കാലം കൊണ്ട് ആചാര്യന്മാരതൊക്കെ മാറ്റിയത്. കാരണം വൈദികമായൊരു കാലം കഴിഞ്ഞു, ജനങ്ങൾക്കൊക്കെ ഇതിന് ശ്രദ്ധയും ശേഷിയും കുറഞ്ഞു. പിന്നെ ആ കർമ്മങ്ങളെല്ലാം അതേപോലെ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നതിന് മനുഷ്യന് ശേഷിയില്ല. അതാണ് ഒരു കാര്യം, ശ്രദ്ധയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ രൂപങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിയാണ് പിന്നീട് സ്മാർത്ഥമായ കർമ്മങ്ങളും ഉപാസനകളും ക്ഷേത്ര ഉപാസനകളും മറ്റ് ദേവതാ ഉപാസനകളും ഒക്കെ വന്നത്. അതുകൊണ്ടാണ് അത് വൈദികമായ അർത്ഥത്തിന് അതിൽ മാറ്റമൊന്നും വരാൻ പാടില്ല. എന്നുവെച്ചാൽ തത് വിജ്ഞാനസ്യ അപവാദ ശ്രൂയത്തെ. ഒരു ശ്രുതിയുടെ താല്പര്യം അതിൻ്റെ അർത്ഥം അതിന് അപവാദമായിട്ട് മറ്റൊന്നുമില്ല. ശ്രുതിയുടെ താല്പര്യം ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, അതനുസരിച്ച് തന്നെ ചെയ്യണം. ഒരു ലോകയുക്തികളെ കൊണ്ടോ ലൗകികമായ ജ്ഞാനങ്ങളെ കൊണ്ടോ ശ്രുതിയുടെ താല്പര്യത്തിന് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് അസംബന്ധമാണ്, അത് ഭ്രാന്തിയാണെന്ന് പറയാൻ കഴിയത്തില്ല. തഥാ ശ്രേയപ്രാപ്തി ദർശനം, അതുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നവന് അതിൽ നിന്ന് ശ്രേയസ്സുണ്ട്. യഥാർത്ഥവതാം പ്രതിപദ്യാമഹേ, യഥാർത്ഥതാം പ്രതിപദ്യാമഹേ. അതുകൊണ്ട് എന്താണ്? ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കുക, ശരിയായ അർത്ഥത്തെ മനസ്സിലാക്കുക. ഭാഷ്യകാരൻ പറയുന്നു, ഞങ്ങൾ അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, അതിനെ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്. വിജയിച്ച അനർത്ഥപ്രാപ്തി ദർശനം, അത് മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അനർത്ഥത്തെ ഉണ്ടാകും. ശരിയായി അറിഞ്ഞ് തന്നെ അത് അനുഷ്ഠിക്കണം. യോഹി വിപരീയണ അർത്ഥം പ്രതിപദ്ധ്യതയിലൊക്കെ പുരുഷസ്ഥാണുരെത്തി അമിത്രം മിത്രം ഇതിവാസം അനർത്ഥം പ്രാപ്തി പറയുന്നു. ലൗകികമായ കാര്യങ്ങളിൽ പോലും നമ്മൾ വിപരീതമായ അർത്ഥത്തെ ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ദോഷമുണ്ടാവും. പുരുഷനെ തൂണെന്ന് ധരിച്ചു ഭയമുണ്ടായി, ശത്രുവിനെ മിത്രമെന്ന് ധരിച്ചു വലിയ അപകടമുണ്ടായി. വിപരീത ബുദ്ധി ലോകത്തിൽ തന്നെ അപകടം ഉണ്ടാക്കുന്നു. അപ്പോൾ വേദത്തെ സംബന്ധിച്ച് പറയാനുണ്ടോ? വൈദികമായ കാര്യങ്ങളിൽ ശരിയായ അർത്ഥത്തെ ധരിച്ച് കർമ്മമായാലും ശരി ഉപാസനയായാലും ശരി ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക, എന്നാൽ മാത്രമേ അവിടെ പറയുന്ന ഫലമുണ്ടാകൂ. മറിച്ചാണെങ്കിൽ അവിടെ ചിലപ്പോൾ അനർത്ഥവും ഉണ്ടാകാം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ഉപാസന സഫലമാണ്. എന്നിട്ട് ആ വിഷയങ്ങൾ ഒന്നുകൂടി വിശദമായി ചർച്ച ചെയ്യും.
3: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya. Om Namah Shivaya.
4: ஆதிச்சமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்டமேஷ்